0: ಪತಂಜಲಿ ಪ್ರವಿಲಸನ್ ನಿಜ ಶೀರ್ಷ ದೇಶ ಶ್ರೀ ವೆಂಕಟಾಚಲಪತೆ ತವ ಸುಪ್ರಭಾತಂ.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: സൗജന്യങ്ങളുടെ പുറകിലെ ചരടിനെ നാം ഭയപ്പെടണം. പണ്ട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, കൊടുത്തു കൊച്ചാക്കരുതെന്ന്. എന്തു ചെയ്താലും നാലു പേർ അറിയണമെന്ന ഈ കാലഘട്ടത്തിലെ വാശി, പ്രത്യേകിച്ചും അത് ആരെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കുന്നതാണെങ്കിൽ എന്തെല്ലാം ആരവമാണ്! ആനയും അമ്പാരിയും പൊതുപ്രവർത്തകരും പൊന്നാട അണിയിക്കലും പൊതുമീറ്റിങ്ങുകളും എന്ന് വേണ്ട എന്തെല്ലാം. വെള്ളപൂശാൻ നന്നായി ഭാഷയറിയാവുന്നവരുടെ വാഗ്ധോരണി മറ്റൊരു ഭാഗത്ത്, സൗജന്യങ്ങൾ നൽകുന്ന പ്രക്രിയയുടെ പിറകിലെ ചരടുകൾ കൂടുതൽ കൂടുതൽ വികൃതമാകുന്ന കാഴ്ചകൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ ചുരുളഴിയുന്നു. ബൈബിൾ പറയുന്നു, വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയരുത്, എങ്കിലേ രഹസ്യത്തിലുള്ള ദൈവം നിനക്ക് പ്രതിഫലം തരികയുള്ളൂ എന്ന്. സൗജന്യം സ്വീകരിച്ചവർ എന്തെങ്കിലും പറയുന്നത് നമുക്ക് അനുവദിക്കാമായിരിക്കാം. എന്നാൽ നൽകുന്നവർ അതിനെ പറ്റി പറയുമ്പോൾ ഏറെ സംയമനം ആവശ്യമാണ്. വിശുദ്ധ ജെറോം എന്ന പ്രബോധകൻ, ഒരു പ്രസംഗകൻ, അദ്ദേഹം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ അലമാരകളിൽ ഇനിയും ധരിച്ചിട്ടില്ലാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, അത് വസ്ത്രങ്ങളില്ലാത്ത പാവങ്ങളുടേതാണ്. നിങ്ങൾ ഇതുവരെയും കഴിച്ചു തീർന്നിട്ടില്ലാത്ത കളപ്പുരയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ധാന്യങ്ങൾ, അത് പട്ടിണിപ്പാവങ്ങളുടേതാണ്. പാവങ്ങൾ ഒത്തിരി നമ്മെ പഠിപ്പിക്കും. പാവങ്ങൾ നമ്മെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാർഗദർശനം തരുന്നവരാണ്. മദർ തെരേസ എന്ന അഗതികളുടെ അമ്മ, അമ്മയുടെ ജീവിതത്തിലെ ഒരു സംഭവം വളരെ സ്മർത്തവ്യമാണ്. ഒരു ദിവസം അല്പം ഭക്ഷണ സാധനങ്ങളുമായി ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന അമ്മ ഉടനെ തന്നെ കാണുന്നത്, ആ കൊടുത്തതിൽ പകുതി എടുത്തുകൊണ്ട് വീട്ടിലെ അമ്മ വേറൊരു വഴിക്ക് വേറൊരു വീട്ടിലേക്ക് ഓടുന്നതാണ്. അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മദർ തെരേസ ചോദിച്ചു, കുഞ്ഞേ, നീ എവിടെയാണ് പോയത്? അപ്പോഴാണ് പറയുന്നത്, അമ്മേ, ഇതുപോലെ തന്നെ അന്തിക്കരിയില്ലാതെ വിവശരായിരിക്കുന്ന ഒരു കുടുംബം അപ്പുറത്തുണ്ട്, അവർക്ക് അമ്മ തന്നതിൽ പകുതി കൊടുക്കാൻ വേണ്ടി പോയതാണ് എന്ന്. അമ്മ പറയുകയാണ്, ഇവിടെയല്ലേ സ്നേഹം, ഇതല്ലേ പാവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുതന്നെ നാം മറ്റുള്ളവരെ സഹായിക്കേണ്ടത്, അത് ദൈവനിയോഗമായി നാം കാണണം. അവരെ നാം ദൈവതുല്യരായി കണ്ടെങ്കിലേ നമ്മൾ കൊടുക്കുന്ന സഹായം നമുക്ക് തന്നെ അനുഗ്രഹമായിട്ട് തീരുകയുള്ളൂ. രഹസ്യമറിയുന്ന ദൈവം നമ്മളുടെ എല്ലാ കാലങ്ങളിലും നമുക്ക് നന്മയും അനുഗ്രഹവും നൽകും. ഈ കാലഘട്ടത്തിൽ അനേകം പെൺകുട്ടികൾ തങ്ങളുടെ കുടുംബങ്ങളും പരിചരിച്ച സംസ്കാരങ്ങളും മറ്റും ഉപേക്ഷിച്ച് അവരുടേതായ താല്പര്യങ്ങളിൽ ബന്ധങ്ങളിലേക്ക് കടന്നു പോകുന്ന കാഴ്ചകൾ നാം കാണുന്നു. അനേകം ചർച്ചകൾ ഈ മേഖലയിൽ നടക്കുന്നു. സൗജന്യങ്ങളുടെ പെരുമഴയിൽ അവർ മാനസികമായി അടിമകളാക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര വികൃതമാണ്! പിഞ്ചോമനകളെ പോലും മിഠായിയും മറ്റും കാണിച്ച് വശീകരിച്ച് അവരെ ചണ്ടികളാക്കുന്ന ഈ കാലഘട്ടം, ഉദ്യോഗ കയറ്റം നൽകാമെന്ന പ്രലോഭനത്തിൽ ഓഫീസുകളിൽ, ഇങ്ങനെ എന്തെല്ലാം മനുഷ്യന് വില പറയുന്ന ഈ നികൃഷ്ടമായ ശൈലി ഉപേക്ഷിക്കപ്പെടുന്നു. ഒരു രാജ്യം അതിൻ്റെ പ്രജകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ കരുത്തുള്ളതാവണം. വേറെ ആരുടെയും ആശ്രിതരാക്കുവാൻ ഇടയാവരുത്. അങ്ങനെ സൗജന്യങ്ങളുടെ പുറകിലെ ചരടിനെ കാണാതെ പോകരുത്. അതാണ് ഈ സംസ്കാര സമ്പന്നമായ നാട്ടിൽ നടപ്പാകേണ്ടത്. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
0: മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9:00 സത്വചനം, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 രുചിക്കൂട്ട്, 1:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 3:00 സ്ത്രീശക്തി, 4:00 റേഡിയോ കഫേ, 5:00 കഥാസരിത് സാഗരം, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കൂട്ട്, 8:30 ചമയം, 8:45 ശുഭയാത്ര, 9:00 കരിയർ കോമ്പസ്, 9:30 നിലാമഴ, 10:00 മധുരഗീതങ്ങൾ.

ദൈവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദൈവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിലുണ്ട്. ഇതോടനുബന്ധിച്ച് പത്മ അവാർഡ് ജേതാക്കളുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ച് ആകാശവാണി പീപ്പിൾസ് പത്മ ഓൺ ആകാശവാണി എന്ന പരമ്പരയുടെ ഭാഗമായി പ്രത്യേക പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 9:10 മുതൽ ആകാശവാണി ഗോൾഡിൽ പരിപാടി കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിലും ന്യൂസ് ഓൺ എയർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും ഇത് ലഭ്യമാകും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വരും നൂറ്റാണ്ടുകളിൽ രാജ്യത്തിന്റെ ഭാവിക്ക് അടിത്തറയായിരിക്കുന്നത് നിലവിലെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
1: രാഷ്ട്രം ആദ്യമെന്ന തത്വത്തോട് ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ആഗോള നേതാക്കളും ശരിവച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രത്തിന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ 1000 വർഷത്തേക്ക് ഭാവിയെ രൂപപ്പെടുത്തുന്നതാണ്. ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനത്തിൽ 45,000 ഗ്രാമങ്ങളിലേക്ക് മൊബൈൽ കണക്ടിവിറ്റി വ്യാപിപ്പിച്ചു. ഏകദേശം 75,000 ബാങ്കിംഗ് കറസ്പോണ്ടന്റുകളും 6,000-ലധികം പോസ്റ്റ് ഓഫീസുകളും സ്ഥാപിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മാവോയിസ്റ്റ് ഭീകരത ഇപ്പോൾ അന്ത്യശ്വാസം ാണ്. ഭരണഘടനാ സംരക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നവർ അധികാരത്തിലിരുന്നപ്പോൾ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭരണഘടനയുടെ പേരുപയോഗിച്ചതിന് ആളുകളെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവമുണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വച്ഛ് ഭാരത് അഭിയാൻ, മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ വിജയിക്കാൻ കാരണം ജനങ്ങൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവരുടെ കടമ നിറവേറ്റിയതുകൊണ്ടാണ്. മധ്യവർഗത്തിന് അനുകൂലമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പരാമർശിക്കവേ നികുതി ഇളവ് നടപടികൾ നികുതിരഹിത വരുമാന പരിധി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ സമഗ്രമായ പരിധിയിൽ ഉൾപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമീർ ബറാം രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. രാജ്യത്ത് അവയവദാന പ്രതിജ്ഞ എടുത്തവരുടെ എണ്ണം 5 ലക്ഷം പിന്നിട്ടു. അവയവ കോശദാനമെന്ന ജീവൻ രക്ഷാ പ്രവർത്തനത്തോട് രാജ്യത്തെ പൌരന്മാരുടെ അവബോധവും കാരുണ്യവും പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ നേട്ടം കൈവരിക്കുന്നതിൽ സഹകരിച്ച എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണകൂടങ്ങളെയും കേന്ദ്രമന്ത്രാലയം അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഇത് സംബന്ധിച്ച് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. ഇത് വിശദമായി പരിശോധിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഡെങ്കിപ്പനിയുൾപ്പെടെ പകർച്ചവ്യാധികൾ കൂടുതൽ വ്യാപകമാകാൻ സാധ്യത കണക്കിലെടുത്ത് അടുത്ത 3 മാസം സംസ്ഥാനത്തുടനീളം കൊതുക് നശീകരണ മാലിന്യ സംസ്കരണ ശുചീകരണ തീവ്രയജ്ഞം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പകർച്ചപ്പനി വ്യാപന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ ചർച്ച നടത്തി വിവിധ ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ സന്ദർശിച്ച് സമിതി വിശദമായ റിപ്പോർട്ട് പിന്നീട് നൽകും. ആരോഗ്യവകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി PSC റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഹജ്ജ് സുവിധ ആപ്പ് വഴിയും തീർത്ഥാടകർക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് പുതിയ ഹജ്ജ് നയം പുറത്തിറക്കി കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെ സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് രജിസ്ട്രേഷനാണ് പോഷൻ ആപ്പ് ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5-വയസ്സുകാരി ലൈംഗികാതിക്രമണത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടി വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അംഗനവാടി വർക്കർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലഹരി ഉപയോഗത്തിൽ നിന്ന് പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂരിൽ കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായ ഇന്ന് തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ സൈക്ലിംഗ് ബൈ ദ സീ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര കായിക യുവജനകാര്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അല്പസമയത്തിനകം സൈക്ലിംഗ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന്

0: കോസ്റ്റയ്ക്കെതിരെ 9th മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി പുറത്തേക്കടിച്ച് ഉറപ്പിച്ച ഗോൾ പാഴാക്കിയപ്പോൾ ഈ ദിവസം മെസ്സിക്കൊപ്പമല്ലെന്ന് ഫുട്ബോൾ ലോകം ഉറപ്പിച്ചു. പക്ഷേ കാര്യങ്ങൾ മാറി മറയാൻ 30 മിനിറ്റുകൾ മതിയായിരുന്നു. ഗോൾ ദാഹവുമായി അർജന്റീനൻ മുന്നേറ്റക്കർ ആസ്ട്രിയൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്തതോടെ മെസ്സിയുടെ ചരിത്ര ഗോൾ പിറന്നു. 38th മിനിറ്റിൽ ഓസ്റ്റിൻ മലകുഴിക്കി. ഡാലസ് സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി ഫുട്ബോളിലെ മെസ്സിക ലോകകപ്പിൽ തന്റെ 17th ഗോൾ സ്വന്തമാക്കി. ഗോൾ മടക്കാൻ ആസ്ട്രിയ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ കളിയുടെ വേഗം തണുപ്പിച്ച് പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് അർജന്റീന ആസ്ട്രിയൻ മുന്നേറ്റത്തിന്റെ മുന്നോടിച്ചു. ഒടുവിൽ അവസാന മിസ്സിന് തൊട്ടുമുമ്പ് ആസ്ട്രിയൻ പ്രതിരോധ കോട്ടകളെ ഭേദിച്ച് മെസ്സി ഒരിക്കൽ കൂടി പന്ത് വലയിലെത്തിച്ചു. സ്കോർ 2-2 ആസ്ട്രിയ 0. ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സി ഗോൾ നേട്ടം 18 ഉയർത്തിയ ചരിത്ര നിമിഷമായിരുന്നത്.
1: FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செட்
1: 7 o'clock. திருவள்ளையில் ஆதியமாய் லாசிக் சேவனம் லபியமாக்கிக் கொண்டு அமிதா ஐ கேர் இனி கண்ணடியும் கான்டாக்ட் லென்ஸும் ஒக்க மாற்றி காய்ச்சியுடன் சுவாதந்திரம் வேடும். 35 வருஷத்தை சேவன பாரம்பரியத்தோடு கூடிய திருவள்ளையிலே ஐ கேர் ஹாஸ்பிட்டல் அமிதா ஐ கேர் கேட்டராக்ட், ரெட்டினா, கோர்னியா, கிளோகோமா, பீடியாட்ரிக் ஆப்தால்மாலஜி தொடங்கிய கண்ணின் எல்லா பரிசோதனைகளும் லாசிக் சேவனமும் இனி ஆதுனிக சௌகரியங்களோடு கூடி. இன்று தான் சந்தர்ஷிக்கும் அமிதா ஐ கேர் இன்டர்நேஷனல் காம்ப்ளெக்ஸ், புஷ்பகிரி ரோட், திருவள்ளா. കനം കുറഞ്ഞ പൊരുക്കങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്കാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഒരുപാട് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പുതിയ ദിവസം എന്താ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ വിടർന്നു വരികയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്ന് June 23 ജൂൺ മാസത്തിലെ 23 ദിവസത്തോടതാ ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സുമായിട്ട് കൂടെ ഉള്ളത് ഞാൻ RJ അപർണയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇനി അങ്ങോട്ടുള്ള 1 മണിക്കൂർ സമയം നോക്കുള്ള സമയമാണ്. ആശംസകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുള്ള സമയമാണ്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ദിവസത്തിന്, അതായത് ഈ ജൂൺ മാസത്തിലെ 23 ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊക്കെ ഓർക്കാത്ത അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കാത്ത ഒരു കൂട്ടരെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇന്നേ വരെ ആഘോഷിക്കാത്ത അല്ലെങ്കിൽ മാറ്റി വെക്കാത്ത ഒരു ദിവസമാണ് ഈ June 23 എന്ന് പറയുന്നത്. സ്പെഷ്യലായിട്ട് നമ്മൾ ഈ ഒരു ദിവസം ആചരിക്കുന്നത് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ആചരിക്കുന്ന അന്താരാഷ്ട്ര വിധവാ ദിനം ആയിട്ടാണ് കേട്ടോ. ഇന്റർനാഷണൽ വിഡോസ് ഡേ എന്നാണ് ഈ June 23 നമ്മൾ ആചരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ദിവസം, അല്ലേ? ഇങ്ങനെ ഒരു പ്രത്യേക ദിവസം ഉണ്ടോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിലേ, ആവശ്യമുണ്ട്. അതിന് പിന്നിൽ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ, നമ്മുടെ ലോകത്ത് ഒരുപാട് വിധവകളുണ്ട് അല്ലേ. അവരുടെ ശബ്ദങ്ങൾ നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാറില്ല. അങ്ങനെയുള്ള അവരുടെ പോരാട്ടങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അതൊക്കെ നമ്മളെയൊക്കെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം June 23 എല്ലാ വർഷവും അന്താരാഷ്ട്ര വിധവാ ദിനമായിട്ട് ആചരിക്കുന്നത്. വിധവയായി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു സ്ത്രീയുടെ അവകാശങ്ങളോ സ്വപ്നങ്ങളോ സന്തോഷങ്ങളോ ഒന്നും ഇല്ലാണ്ടാവുന്നില്ല അല്ലേ. അവരെ തഴഞ്ഞു മാറ്റി നടത്തുന്ന ഒരു വിഭാഗമുണ്ട്, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് മാറിയെങ്കിലും ഇന്നും ചില സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ വിധവയായതുകൊണ്ട് മാത്രം തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് വേണ്ടി അവരുടെ പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം മാറ്റിവെക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നറിയുന്നത് ഇന്റർനാഷണൽ വിഡോസ് ഡേ ആണ്, അന്താരാഷ്ട്ര വിധവാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആശംസകൾ അറിയിക്കാനായിട്ട് നമ്മുടെ കൂടെ ആദ്യത്തെ കോളർ ചേരുന്നുണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: അമ്പിളി
0: ചേച്ചി. എന്നുണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ? സുഖായിട്ട് പോണു. അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ?
1: എല്ലാവർക്കും ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാ. ശീലചേച്ചി, ഹിന്ദു, ശംസുദീൻ ചേട്ടൻ, സിറാജ്, നാരായണൻ, രാജൻ ചേട്ടൻ, ലീവ ചേച്ചി, കുമാരി ചേച്ചി, അജ്ഞേച്ചി, പിന്നെ അങ്ങനെ നമ്മളെ വിളിക്കുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മാക്സാസിലെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.
0: ഓക്കെ ചേച്ചി, ചേച്ചിക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തരാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. എന്നെ വിളിക്കുക, നമ്മളെ വിളിച്ചത് അമ്പിളി ചേച്ചി ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഡേ ആണ് ചേച്ചിയുടെ വിഷ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഗുഡ് മോർണിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ട് വിളിക്കാം. ടു ദ നമ്പർ 0469273033 0469273033. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഇവിടെ വരുമ്പോൾ ഓരോരോ കാര്യങ്ങൾ പറയാറുണ്ട്. ഇന്ന് ഈ ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന് പ്രത്യേകതയുള്ള ദിവസമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇതങ്ങ് പറയും, കേൾക്കും, അങ്ങ് പോവും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാൻ ശ്രമിക്കാറുണ്ടോ എന്നതാണ് സത്യം അല്ലേ. സാധാരണ നമ്മൾ യാദൃശ്ചികമായിട്ട് കേട്ട് മനസ്സിലാക്കുന്നതല്ലാതെ ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് എണീക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ ഫോൺ എടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേറ്റ് ആണ് കേട്ടോ. എങ്കിൽ നിങ്ങൾ എന്താ പറയുക, കൂടുതൽ അന്വേഷിക്കാനൊക്കെ താല്പര്യമുള്ള വ്യക്തികളാണ്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനൊക്കെ താല്പര്യം കാണുന്ന വ്യക്തികളാണ്, അങ്ങനെയുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗ്രീറ്റിംഗ് കാർഡ്സിൽ ആദ്യത്തെ പാട്ട് കയറാൻ സമയമായിട്ടുണ്ട്. ആദ്യത്തെ പാട്ട് ഏതാണ് എന്ന് നോക്കുകയാണെങ്കിൽ, എല്ലാത്തരം പാട്ടുകളും രാവിലെ കേൾക്കാനായിട്ട് ഇഷ്ടമാണ്. കുറച്ച് എന്താ പറയുക, സ്ലോ ആയിട്ട് പോണതാണോ അല്ലെങ്കിൽ ഒരു പുതിയ മൂവിയിലാണോ, ഇങ്ങനെ എന്തായാലും കുഴപ്പമില്ല. പക്ഷേ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള സോങ് ആണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. അപ്പൊ അത്തരത്തിൽ നമ്മൾ നല്ലൊരു പാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. പാട്ട് ഏതാണ് എന്ന് നോക്കുകയാണെങ്കിൽ, തലവര എന്ന മൂവിയിൽ ഇലകുഴി എന്ന് തുടങ്ങുന്ന സോങ് ആണ്. അപ്പൊ ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കും. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ് 7-1.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. Agencies Thiruvalla Crompton Paints Kirloskar V-Guard Pump Setukal Crompton Fans Syntex Water Tanks Kelachandra PVC Pipes Mikachina Plumbing Materials Thudangiyava Wholesale Ayum Retail Ayum Kazhinja 53 Varshangalayi Vitharanam Cheyiduvaruna Thiruvallayile Mikacha Sthapanam Geo Agencies Mithamaya Vila Mikacha Vilpananandara Sevanam Geo Agencies Kaveri Buildings Deepa Towerinu Samipam Thiruvalla.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ അതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ്. അങ്ങനെ നമ്മൾ ആശംസകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട്. പല വീട്ടിലും ഇങ്ങനെ ധൃതി പിടിക്കുന്ന ഒരു സമയമാണല്ലേ മോർണിംഗ് എന്ന് പറയുന്നത്. ഭയങ്കര ധൃതിയുള്ള സമയമാണ്, പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയിലാണെങ്കിൽ. കുഞ്ഞുകുട്ടികളൊക്കെ സ്കൂളിൽ പോകാനുണ്ടെങ്കിൽ പിന്നെ ആ ധൃതിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല, ഓട്ടവും ബഹളവും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ അതിനിടയിലായിരിക്കും പലരും എന്നോട് ഇങ്ങനെ കേൾക്കുന്നത്. എന്നെ കേൾക്കുമ്പോഴാണ് അയ്യോ ഇന്ന് ഒരു ബർത്ത്ഡേ ആശംസ എനിക്ക് പറയാനുണ്ടല്ലോ എന്ന് മൈൻഡിലേക്ക് ഓർമ്മ വരികയാണെങ്കിൽ സമയം ഒട്ടും കളയണ്ട, ഫോൺ എടുക്കുക. 0469273033 ഇതാണ് നമ്മുടെ നമ്പർ. വേഗം വിളിച്ച് ഒരാശംസ പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ ആശംസ പറയാനായിട്ട് വിളിക്കാൻ പറ്റാത്തവരാണ്, അയ്യോ ഒട്ടും സമയമില്ല, ഭയങ്കര ബിസിയാണോ പറഞ്ഞാണെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495730333 9495730333 ഇതാണ് നമ്മുടെ നമ്പർ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ആശംസകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് മഴക്കാലം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, വന്നും പോയി മഴ വരുന്നു വെയിൽ വരുന്നു ഇങ്ങനെ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പനി. പലയിടത്തും പനിയാണ്, പനി ചുമ ബഹളങ്ങളൊക്കെയാണ്. മിക്ക വീട്ടിലും പനി ആയിക്കഴിഞ്ഞു, ചിലർക്ക് പനി വന്നു പോയി, അങ്ങനെ എങ്ങനെയാണ് ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ ചൂടുള്ള ചൂടില്ലാത്ത ഫുഡ് ഐറ്റംസൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, തണുത്ത വെള്ളം കുടിക്കുക അല്ലെങ്കിൽ തിളപ്പിക്കാത്ത വെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാ തവണയും എല്ലാവരും പറയുന്ന കാര്യമാണ്. എങ്കിലും നമ്മൾ ഇപ്പം ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ് ഷിഗല്ല വൈറസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അമിതമായിട്ട് എന്താ പറയുക, ഹൈജീൻ ഇല്ലാത്ത ഫുഡ് യൂസ് ചെയ്യാതിരിക്കുക. എന്തായാലും എന്ത് ഫുഡ് കഴിച്ചാലും, വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മിഠായി ആണെങ്കിലും അത് വൃത്തിയുള്ളതാണ് അല്ലെങ്കിൽ ഓക്കെ ആണ് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം കഴിക്കുക. കഴിച്ചു കഴിഞ്ഞ് കിട്ടുന്ന പനി അത് ഭയങ്കര വലുതാണ്. അപ്പോൾ അത് കിട്ടാതിരിക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡാണ്, അത്രയ്ക്ക് ഹൈജീൻ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക. വെറുതെ എന്തിനാണ് നമ്മൾ അത് കഴിച്ചിട്ട് പനി മേടിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയമാണ്. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുക എപ്പോഴും. ഇപ്പോൾ എന്ത് കാര്യം ചെയ്തിട്ടാണെങ്കിലും ഇപ്പോൾ വാഷ്റൂമിൽ പോയിട്ട് വരാണ് അല്ലെങ്കിൽ കളിക്കാൻ പോയിട്ട് വരാണ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം. ഇപ്പോൾ നമ്മൾ സോപ്പൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ ട്യൂബിൽ പെപ്പർ സോപ്പൊക്കെ മേടിക്കാൻ കിട്ടും. അത് നമുക്ക് കുഞ്ഞു കുട്ടികളുടെ ബാഗിൽ വെച്ച് കൊടുക്കാനായിട്ട് ഓക്കെയാണ്. പേപ്പർ സോപ്പൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കഴുകാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, സാനിറ്റൈസർ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിടുക. അതൊക്കെ എന്താ പറയുക, അത് അവരുടെ ഒരു ബേസിക് സേഫ്റ്റി എന്താ പറയുക, പ്രിക്കോഷൻ പോലെ ആയിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കിവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോകാം. നമ്മളെ വിജി ചേച്ചിയാണ് കേട്ടോ, വിജിമോൾ ചേച്ചി നല്ല ഭംഗിയുള്ളൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ നമ്മുടെ സുലഭ ചേച്ചി നല്ല ഭംഗിയുള്ളൊരു പിക്ചർ മെസ്സേജ്, ഹൃദയപൂർവ്വം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സുലഭ ചേച്ചിക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അനിത ചേച്ചിയാണ്. ഹായ് പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കാലോ. അതുപോലെ തന്നെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ് കേട്ടോ. ഹൃദയത്തിലാണ് സ്നേഹമുള്ളതെങ്കിൽ ആ ഒരാൾക്ക് ഹൃദയം കൊതിച്ചുകൊണ്ടേയിരിക്കും. ഓരോ നിമിഷവും കാണാനായി ഉള്ളം കൊതിക്കും. ആ ശബ്ദത്തിനായി അറിയാതെ ചെവികോർക്കും. തീർച്ചയായും ശുഭദിനം, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഞാനാ ഏറ്റുമാനോർ നാരായണ ചേട്ടനും നല്ലൊരു ശുഭദിനം ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ ആശംസകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ക്ലൈമറ്റ് അപ്ഡേറ്റ് പറഞ്ഞാലോ, രാവിലെ എണീറ്റ് വന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നീട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നോക്കുകയാണെങ്കിലും തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്, പക്ഷേ അത് അത്ര തെളിവുള്ള കാലാവസ്ഥയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വരും മണിക്കൂറിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ പേരൊരിക്കൽ കൂടി പറയാം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ഇതാ ഇത്രയും ജില്ലയിൽ 40 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ വെളിയിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കുട എടുക്കുക, അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ ബാഗിൽ വന്നു കഴിയുമ്പോൾ തന്നെ ആ കുടയൊക്കെ എടുത്ത് നിവർത്തി വെക്കും. റെയിൻകോട്ടൊക്കെ ആണെങ്കിൽ അത് തോരാനായിട്ട് മാറ്റി വെക്കും. പെട്ടെന്ന് ധൃതി പിടിച്ച് പോകുമ്പോൾ രാവിലെ ഇത് എടുക്കാൻ മറന്നു പോകുന്ന പലരും ഉണ്ട്. അങ്ങനെ മറന്നിട്ടില്ല എന്ന് ഒന്ന് ചെക്ക് ചെയ്തേക്കൂ, അതിനുള്ള സമയം കൂടിയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആകുമ്പോൾ ഒരു കുഞ്ഞു പാട്ടിലേക്ക് പോയാലോ. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

മുഴുവൻ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരീസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരീസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കേട്ടോ. ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ മറ്റൊരാളുണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: രാമനാഥൻ, മുരിങ്ങത്തേരി.
0: രാമനാഥൻ, രാമനാഥൻ ചേട്ടൻ, എന്തുണ്ട് വിശേഷം?
1: സുഖം, സുഖകരം.
0: നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. എന്താണ് ഇന്നത്തെ ആശംസ?
1: ഇന്നത്തെ ആശംസയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്.
0: എന്റെ
1: സ്വന്തം സഹോദരി ഈശ്വരി, ഈശ്വരി എം ആർ. ആക്ച്വലി അവള് ശ്രീരാം ജനറൽ ഇൻഷുറൻസിലാണ് വർക്ക്
0: ചെയ്യുന്നത്.
1: അവള് ഇൻഷുറൻസ് മേഖലയിൽ കയറിയപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടിയാ കൂടില്ല എന്ന് പറഞ്ഞു തരും. ആ ഈശ്വരി ചേച്ചി ഇന്ന് അവളുടെ ടാർഗറ്റുകളൊക്കെ അച്ചീവ് ചെയ്ത് കമ്പനി ആകെ മൊത്തം കേരളത്തിൽ 3 പേർക്കാണ് ഓഫർ കിട്ടിയിട്ടുള്ളൂ. പട്ടായ യാത്രയ്ക്ക്
0: തയ്യാറെടുത്തോണ്ടിരിക്കും.
1: ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്ത് അവർക്ക് കിട്ടിയിട്ടുള്ള കമ്പനി കിട്ടിയിട്ടുള്ള സ്പെഷ്യൽ, അതൊരു റെക്കഗ്നിഷൻ അല്ലേ?
0: അതിലുപരി
1: അത് അവർക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരം, വർക്കിന് കിട്ടിയിട്ടുള്ള അംഗീകാരം. അപ്പൊ പട്ടായയിലേക്ക് യാത്ര തിരിക്കുന്ന എന്റെ സ്വന്തം സഹോദരി ഈശ്വരിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഹൃദയത്തിന്റെ അടുക്കത്തിൽ നിന്നും
0: തീർച്ചയായിട്ടും നൽകുന്നു അല്ലേ?
1: അതായത് നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തും സാധിക്കും എന്നുള്ളതിനൊരു ഉദാഹരണമാണ് അവള്.
0: അതെ,
1: ഇൻഷുറൻസ് മേഖല നിലകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവൾ അത്ഭുതപ്പെടുത്തി സാധിച്ചു കാണിച്ചോൾ.
0: അതാണ്, ആരെയും നമ്മൾ ചെറുതായിട്ട് കാണരുത്.
1: അല്ലല്ല, മേഖല, ആ മേഖലയിൽ അവൾക്ക് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തന്നെ സഹോദരനായി എനിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഷീ പ്രൂവ്ഡ് ഇറ്റ്.
0: യെസ്. അപ്പൊ എന്തായാലും ഈശ്വര ശേഷിക്ക് നല്ലൊരു ഹാപ്പി ജേർണി ഞാൻ ഇവിടെ കൊടുത്തേക്കാട്ടോ.
1: ഇൻസ്പയറിംഗ് ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ.
1: ഓക്കെ ഡിയർ, ഹാവ് എ നൈസ് ഡേ.
0: ഹാവ് എ നൈസ് ഡേ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം, വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ വിളിച്ചത് രാമനാഥൻ ചേട്ടനായിരുന്നു. ഈശ്വരി ചേച്ചി ചേട്ടന്റെ സിസ്റ്റർ ആണ്. അപ്പൊ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്തിട്ട് പട്ടായ ട്രിപ്പ് ഇതാ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ട്രിപ്പ് പോകാനായിട്ട് റെഡിയാകുന്ന ചേച്ചിക്ക് നല്ലൊരു ഹാപ്പി ജേർണിയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ട്രിപ്പൊക്കെ പോയി അടിച്ചു പൊളിക്കുക. ഇനിയും ഇനിയും ഇതുപോലെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടട്ടെ. അത് വെറൊരു യാത്ര മാത്രമല്ല, ആ ചേച്ചിയുടെ ജോലിക്ക് ഡെഡിക്കേഷൻ ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരം കൂടിയാണ്. ലൈക്ക് പ്രൊമോഷൻ പോലെയാണ് നമ്മൾ ആ ഒരു ടൂർ കാണേണ്ടത്. അപ്പം എന്തായാലും പട്ടായ പോയി അടിച്ചു വിളിക്കുക. അപ്പോൾ ഒപ്പം രാമനാഥൻ ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ്. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: അനിൽ.
0: അനിൽ ചേട്ടൻ, എന്താ ഉണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ? രാവിലെ മഴയാണ്, അതിന്റെ ഒരു ക്ഷീണം മാത്രമേ ഉള്ളൂ. അതെ. ഓക്കെ, അപ്പൊ എന്താണ് ഈ മഴയുള്ള സമയത്ത് ആശംസ?
2: എന്റെ ഒരു ഫ്രണ്ട് കൂട്ടുകാരന്റെ ബർത്ത്ഡേ.
0: എന്താ പേര്?
2: വിളിച്ചിട്ട് കിട്ടുന്നില്ല എനിക്ക്. സിമ്മ് ഞാൻ മാറാൻ വേണ്ടി നാളത്തേക്ക് സിമ്മ് മാറും. നാളെ അതായിരിക്കും, വിളിച്ചിട്ടൊന്നും കോള്
0: കൊണ്ടാറുണ്ടായിരിക്കും. എന്താണ് അപ്പൊ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞില്ല?
2: ജയകൃഷ്ണൻ.
0: ജയകൃഷ്ണൻ,
2: ജയകൃഷ്ണൻ, ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ രാമനാഥൻ ചേട്ടൻ
0: പറഞ്ഞില്ലായിരുന്നു? ഈശ്വരി ശേഷി.
2: ആ ഈശ്വരി, ആ ശേഷിക്ക് ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ ഇന്നലെ നമ്മുടെ
0: വിജയ് അണ്ണന് നല്ലൊരു ആശംസ കൊടുത്തേക്കല്ലേ.
2: ഇന്നലെ ഓർത്തുമില്ല, ഞാൻ കുറച്ചു മുമ്പേ അറിഞ്ഞു.
0: ആണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ.
2: പിന്നെ അപ്പോസിനും അമൃതാകാതെ ദേവക്കുട്ടിക്ക് നല്ല ഡേ വിഷു.
0: ആ ചേട്ടന്റെ ഫ്രണ്ടിന്റെ പേരെന്തായിരുന്നു പറഞ്ഞ?
2: ജയകൃഷ്ണൻ.
0: ജയകൃഷ്ണൻ, അത് ഞാൻ മറന്നു. ഓക്കെ, എന്തായാലും ജയകൃഷ്ണ ചേട്ടന് നല്ല പിറന്നാൾ ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം, വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് അനിൽ ചേട്ടനായിരുന്നു. അനിൽ ചേട്ടന്റെ ഫ്രണ്ട് ജയകൃഷ്ണൻ ചേട്ടന്റെ പിറന്നാളാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ജയകൃഷ്ണൻ ചേട്ടന് ഒരു ഹാപ്പി ബർത്ത്ഡേ ഇതാ ഇവിടെ റേഡിയോ മാക്ഫാസ്റ്റിന്റെ വകയായിട്ട് ഞാൻ ഇവിടെ നൽകുകയാണ്. ഒപ്പം ഇന്നലെ നമ്മുടെ സി എം സാറിന്റെ, അതായത് തമിഴ്നാട് സി എം കേട്ടോ, ഇളയ ദളപതി വിജയ് സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതിനെ വിഷ് ചെയ്യാൻ മറന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഒരു ബിലേറ്റഡ് ബർത്ത്ഡേ വിഷ് ഇവിടെ എത്തിയിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ കൈമാറുകയാണ് അപ്പൊ അനിൽ ചേട്ടന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: രാജൻ മുത്തു.
0: രാജൻ മുത്തു. രാജൻ ചേട്ടൻ, ഇത് എവിടാണ്? ഇപ്പൊ കാണാനില്ലല്ലോ ഇങ്ങോട്ടൊന്നും.
3: എല്ലാം കേൾക്കുന്നുണ്ട്,
0: എല്ലാം കേൾക്കുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ആശംസ? നല്ലൊരു ആശംസ കൊടുത്തേക്കാം.
3: പിന്നെ അനിൽ വായ്പേ പറഞ്ഞില്ലേ, എന്തുവാ പുള്ളിയുടെ പേര്?
0: ജയകൃഷ്ണൻ ചേട്ടൻ.
3: നല്ലൊരു ആശംസ.
0: എല്ലാവർക്കും നല്ലൊരാശംസ കൊടുത്തേക്കാം. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് രാജൻ ചേട്ടനായിരുന്നു. അപ്പൊ എന്തെങ്കിലും ആ ചേട്ടൻ ആശംസ പറഞ്ഞിരിക്കുന്ന ജയകൃഷ്ണ ചേട്ടനും അതുപോലെ തന്നെ ഈശ്വരി ചേച്ചിക്കും നമ്മുടെ തമിഴ്നാട് CM വിജയ് സാറിനും വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ആശംസ ഞാൻ ഇവിടെ കൈമാറാണ്. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ,
4: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
4: അൻസാർക്കാ,
0: എന്താണ് ഇന്നത്തെ ആശംസ?
4: നല്ല
0: വർത്താനം. അപ്പൊ ആശംസ എന്താണ്?
4: ആശംസ എല്ലാവർക്കും നല്ല കുമരക ടീമിനും പിന്നെ മുഹമ്മദ്
0: സാക്കിബ്
4: പിന്നെ പിന്നെ തിരുവല്ല റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസ.
0: ഓക്കെ, നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ.
4: ഓക്കെ,
0: അൻസർഗക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. നമ്മൾ വിളിച്ചത് അൻസറിക്കായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ കൈമാറുകയാണ് കേട്ടോ. ഓക്കെ, എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര വിധവാ ദിനം June 23 അന്താരാഷ്ട്ര വിധവാ ദിനമായിട്ടാണ് ആചരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാരായണൻ ചേട്ടൻ പോസ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ് നോക്കാം. ഹായ് റേഡിയോ മാക്ഫോസ് മോളൂസെ, ഗുഡ് മോർണിംഗ്. മോള് ഇന്ന് ബർത്ത്ഡേ ഉള്ളവർക്കും വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്കും വിശേഷങ്ങളാൽ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. അപ്പൂസിനും അമൂസിനും ദീപൂസിനും മാക്ഫോസിലെ എല്ലാവർക്കും. പിന്നെ അനിൽ, സുനിൽ, പിന്നെ ആകാശ് മോൻ, ഡിയോൺ, അനിൽ, രണ്ട് അനിലുണ്ട് കേട്ടോ. പിന്നെ ദിയ മോൾ, അതുപോലെ തന്നെ നദീർത്ത, ലതിക ടീച്ചർ, എൽസി, എൽസ, ലേഖ, അങ്ങനെ എന്നും വിളിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ നൽകുന്നു. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്പിളി ചേച്ചിയാണ്. അമ്പിളി ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാൻ ഒരിക്കൽ കൂടി നൽകുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. ഭാഗ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ പോയാൽ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവുമാണ് നമ്മുടെ വിലപ്പെട്ട ജീവിതം. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ് വടക്കേ വാവന്നൂർ മുഹമ്മദ് കേക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കാം. അപർണ മോൾക്കും സ്നേഹം നിറഞ്ഞ പ്രഭാത വന്ദനം. അമ്പിളി ചേച്ചി എനിക്ക് നേരിട്ട് പരിചയമില്ല, എങ്കിലും ഈ പൊൻ പ്രഭാതത്തിൽ എനിക്കായി സ്നേഹമധുരമായ ഒരാശംസയുമായി എത്തിയ ആ പ്രിയ സഹോദരിക്ക്, എൻ്റെ പ്രിയ സഹോദരിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ ഈ ദിനം വർണ്ണാഭമായി അതിലേറെ സന്തോഷഭരിതമായി തീരട്ടെ എന്നും ആശംസിക്കുന്നു. സ്നേഹത്തോടെ സിറാചേട്ടനാണ് വയനാട്ടിൽ നിന്ന് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. സിറാചേട്ടന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസ ഞാൻ അങ്ങോട്ട് തരുകയാണ് കേട്ടോ. നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, നല്ല വാർത്തയൊക്കെ കേൾക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി നമുക്കൊരു പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ചെമ്മണ്ണയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. സമയം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ വളരെ വേഗമാണ് സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മളിങ്ങനെ ആശംസകളൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോവുകയാണല്ലോ. അതിനിടയിൽ എനിക്ക് രാമനാഥൻ ചേട്ടൻ്റെ ആ ഈശ്വരി ചേച്ചിയുടെ പിക്ചറൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ജേർണി ഞാൻ അങ്ങോട്ട് തരുകയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് അപർണ, എന്തുണ്ട് റേഡിയോ മാക്സ് ഫാസ്റ്റിൽ വിശേഷം? മഴയുണ്ടോ? ഇന്നലെ കളി ജയിച്ച അർജന്റീന ടീമിന് ഇന്ന് ഞാൻ ഒരു ആശംസ നേരുന്നു. വേൾഡ് കപ്പ് അർജന്റീനയ്ക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമൃത ദീപ അപർണ, എല്ലാവർക്കും ഞാൻ നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപുചേട്ടനാണ് കേട്ടോ. ദീപുചേട്ടൻ അർജന്റീനയുടെ കട്ട ഫാനാണ് എന്ന് എനിക്ക് ആ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അർജന്റീന ടീമിന് നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. അപ്പം ദീപുചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. തീവ്രമായ തയ്യാറെടുപ്പാണ് ജീവിത വിജയത്തിൻ്റെ താക്കോൽ. തയ്യാറെടുപ്പും നിശ്ചയിക്കാൻ ഒരാളും നിശ്ചിതമായ വ്യവസ്ഥകളും ഇല്ലാതെ ഒരു വിജയവും ഉണ്ടായിട്ടില്ല. വിജയത്തിന് പ്രത്യേക രഹസ്യങ്ങളൊന്നുമില്ല. തയ്യാറെടുപ്പ്, കഠിനാധ്വാനം, പരാജയങ്ങളിൽ നിന്നുമുള്ള പാഠങ്ങൾ പഠിക്കൽ എന്നിവയുടെ ഫലമാണ് വിജയം. ശുഭദിനം നേരുന്നു സുലൈ ഐനിക്കോട്. സുലൈ ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ദൂരം കൊണ്ട് അകന്നു പോകുന്നില്ല സൗഹൃദങ്ങൾ. സത്യമായാൽ നിശബ്ദത പോലും സംസാരിക്കുന്ന, ഒരുമിച്ച് നിൽക്കുന്ന മനസ്സുകൾക്കാണ് ബന്ധങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വേണുഗോപാലൻ നായർ കിടങ്ങറ. വേണുഗോപാൽ ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഹായ് സുപ്രഭാതം. ഒന്നും കാണാൻ സമയമില്ല, ഒന്ന് മിണ്ടാൻ സമയമില്ല, ഒന്ന് വിളിക്കാനോ വിളി കേൾക്കാനോ സമയമില്ല. പക്ഷെ ഒടുവിൽ സമയം കിട്ടി ചെല്ലുമ്പോൾ കേൾക്കാൻ കൊതിച്ച ആളുടെ, അല്ലെങ്കിൽ ഒന്ന് മിണ്ടാൻ കൊതിച്ച ആളുടെ സമയം കഴിഞ്ഞിരിക്കും. ആഗ്രഹങ്ങളൊന്നും നാളേക്കായി മാറ്റിവെക്കരുത്. നമ്മൾ കരുതുന്നത് പോലെ സമയമൊന്നും കാത്തിരിക്കില്ല. ഇന്ന് വിശേഷ ദിനങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസകൾ നേരുന്നു സമീറ കരുവാരക്കൊണ്ട്. സമീറത്തേക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഇഷ്ടം, സ്നേഹം, അംഗീകാരം, സ്ഥാനം, ഇതൊന്നും അടിച്ചേൽപ്പിക്കേണ്ടതോ പിടിച്ചെടുക്കേണ്ടതോ അല്ല. അറിഞ്ഞു നൽകണം, മനസ്സറിഞ്ഞ് സ്വീകരിക്കണം, അപ്പോഴാണ് വിലയുള്ളൂ. ശുഭദിനം നേരുന്നു എല്ലാ കൂട്ടുകാർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ടി അഷറഫ് വെസ്റ്റ് കൈപ്പുറം. അഷറഫിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കാം. ഓക്കെ, ഇത് ഷെയർ ചാറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്. ഫസ്റ്റ് ലൈൻ എനിക്ക് വായിക്കാൻ പറ്റില്ല. ഐ എം എന്താ പറയുക, ലോഗോ അങ്ങോട്ട് വന്ന് കവറായി പോയേക്കാണ് കേട്ടോ മെസ്സേജ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് വരി വെച്ചിട്ട് ഞാൻ വായിക്കാം. ബന്ധങ്ങൾ നിലനിൽക്കും, അഹങ്കാരം വിട്ടാൽ സമാധാനം ലഭിക്കും, കോപമടക്കിയാൽ പ്രശ്നങ്ങൾ കഥ പറയും, സത്യസന്ധതയുണ്ടെങ്കിൽ ഭയമില്ലാതെ ജീവിക്കാം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ ജീവിതം മനോഹരമാകും. ശുഭദിനം. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. അപർണക്കുട്ടിക്ക് നല്ലൊരാശംസ എന്ന് പറഞ്ഞിട്ടുണ്ട് മിനി റെജി. മിനി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഗുഡ് മോർണിംഗ് അപർണ മോളെ. ഇന്ന് ബർത്ത്ഡേ മറ്റു വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് രാമനാഥൻ പറഞ്ഞവർക്കും, എൻ്റെ കാതോരം കൂട്ടുകാർക്കും, മോൾക്കും, സുരേഷ് ഓതറ, വിജയമ്മ ചേച്ചി, രാജപ്പൻ ചേട്ടൻ, സിറാജ് വയനാട്, നാരായണൻ ചേട്ടൻ, പ്രസന്നൻ ചേട്ടൻ, മിനി റെജി, ഓക്കെ അമ്പിളി, ഓക്കെ അമ്പിളി, ബാക്കി എൻ്റെ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ചുമത്രയിൽ നിന്ന്. ഗീത ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് അപർണ കുട്ടി, ഞാൻ ഷീബ കുമരകം. ഇന്ന് വിശേഷ ദിനങ്ങളാൽ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അമ്പിളി, സിന്ധു, മുഹമ്മദ് ഇക്ക, ലീലി ചീച്ചി, അൻസാർക്ക, സൗഹൃദവാണി കൂട്ടുകാർക്കും, കേട്ടിരിക്കുന്ന കൂട്ടുകാർക്കും, എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുകിടുകാച്ചു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശിവചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശിവചേച്ചിക്കും ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. വെറുക്കപ്പെടുന്നത് ഒരു വേദനയാണ്, അതിലും വലിയ വേദനയാണ് തെറ്റിദ്ധാരണയുടെ പേരിൽ ചിലരുടെ മനസ്സിൽ നാം ആരുമല്ലാതെ ആകുമ്പോൾ ഉണ്ടാകുന്നത്. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേമചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രേമചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള ഒരു പിക്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ലില്ലിക്കുട്ടി ചേച്ചിയാണ്. ലില്ലിക്കുട്ടി ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജിലേക്ക് പോകാം. നഷ്ടങ്ങളെല്ലാം നല്ല ഓർമ്മകളാകും, പരീക്ഷണങ്ങളെല്ലാം നല്ല പാഠങ്ങളാക്കുക, നേട്ടങ്ങളെല്ലാം നല്ല വിജ്ഞാനമാക്കുക, ഒന്നും ശാശ്വതമല്ല എന്ന അറിവോടെ ജീവിക്കുക, ജീവിതം മനോഹരമാക്കുക. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഹായ് അപ്പൂസ് കുട്ടി, ഗുഡ് മോർണിംഗ് ദീപക്കുട്ടി, അമൃത കർത്തിയക്കുട്ടി, റേഡിയോ ഫാമിലി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനിൽ ചേട്ടനും നല്ലൊരു ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി ഞാൻ അങ്ങോട്ട് തരുകയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആകുമ്പോൾ ഇപ്പോൾ 53 മിനിറ്റ് ആയിട്ടുണ്ട്. പതിയെ ഞാനിവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർജി അപർണയാണ്. വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായി വീണ്ടും കേട്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർജി അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രീറ്റിംഗ് കാർഡ്സ്. കേട്ടുകൊണ്ടായിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 8 o'clock. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: லட்சுமி சில்க்ஸ் திருவல்ல முத்தூர் ஏட்டுமானூர்.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിന് ഇരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ മൂന്ന് മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
3: നമസ്കാരം, ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കീം ഫലപ്രഖ്യാപനം മാറ്റി. എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ കീം ഫലപ്രഖ്യാപനം മാറ്റി. CBSE പ്ലസ് ടു പുനർമൂല്യനിർണയത്തിന്റെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചത് ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു. മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി നൽകാനുള്ള തീയതി നീട്ടണമെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് യോഗ്യതാ പരീക്ഷ നേടിയ മാർക്കുകളുടെ മാർക്ക് പരിശോധിക്കാനും പുതുക്കാനുമായിട്ട് 23 രാത്രി 11:59 വരെ വെബ്സൈറ്റിൽ സൌകര്യമുണ്ടായിരിക്കും. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ ഒരു തെങ്ങിന്റെ പേരിൽ വഴക്കിനെ ചൊല്ലി ഗൃഹനാഥന്മാർ കോടതിയിലെത്തി. നിന്നെ പോലെ നിന്റെ അയൽക്കാരെയും സ്നേഹിക്കുക എന്ന ബൈബിൾ വചനം ഉപദേശിച്ചു നൽകി ഹൈക്കോടതി. ആപത്ത് സമയത്ത് അയൽവാസികളെ ഉണ്ടാകൂ എന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഹർജി തീർപ്പാക്കുന്നതിലൂടെ ഓർമ്മിപ്പിച്ചു. ഒരു ചായ കുടിച്ച് സംസാരിക്കേണ്ട കാര്യമാണ്. കോടതിയുടെ സമയം പാഴാക്കിയതിന് ഹർജിക്കാരനെ പിഴ ചുമത്തേണ്ടിയിരിക്കുന്നു എന്നും പറഞ്ഞു. എങ്കിലും കക്ഷികൾ കാണിക്കുന്ന പോലെയുള്ള കടുത്ത നിലപാട് കോടതി സ്വീകരിക്കുന്നില്ല എന്നും വ്യക്തമാക്കി. മറ്റൊരു വാർത്തയിലേക്ക്. UK പ്രധാനമന്ത്രി സ്റ്റാർമർ രാജിവെച്ചു. ലണ്ടൻ ലേബർ പാർട്ടിക്കുള്ളിൽ അരങ്ങേറിയ രാഷ്ട്രീയ നാടകത്തിനൊടുവിൽ UK പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു. പാർട്ടിയുടെ നേതൃപദവിയും അദ്ദേഹം ഒഴിഞ്ഞു. പാർട്ടിയുടെ പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കും വരെ പദവി തുടരുമെന്നും അധികാരത്തിൽ ഏറി 2 വർഷം തികയും മുന്നെയാണ് 63-കാരനായ സ്റ്റാമറുടെ രാജി പ്രഖ്യാപനം. മറ്റൊരു വാർത്തയിലേക്ക്. ഉത്തർപ്രദേശിൽ തലസ്ഥാനമായ ലക്നൌവിലെ അലിഗഞ്ചിൽ ബഹുനില കെട്ടിടത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 15 പേർക്ക് ദാരുണാന്ത്യം. കമ്പ്യൂട്ടർ കോച്ചിംഗ് കേന്ദ്രത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും അടക്കമാണ് ഇരയായത്. രക്ഷപ്പെടാൻ രണ്ടാം നിലയിലെ ടോയ്ലറ്റിൽ കയറി വാതിലടച്ച യുവാക്കൾ ശ്വാസം മുട്ടി മരിച്ചു. ഒന്നാം നിലയിൽ നിന്നും ചാടിയവരിൽ 2 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഇതോടെ ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഹലോ, ഗുഡ് മോർണിംഗ്. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്തിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ദീപ. ഇന്ന് ഞാൻ മൊഴിമുത്തില് പറയുന്നത് ഇലോൺ മസ്ക് എന്ന സമ്പന്നനായ മനുഷ്യന്റെ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് കേട്ടോ. എങ്കിൽ കേട്ടാലോ. സാധാരണ ഒരാൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിക്കാനായി എത്ര ടൈം വേണ്ടിവരും? 6 മാസം, 1 വർഷം, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ. പക്ഷെ ഇദ്ദേഹത്തിന്റെ കാര്യം എങ്ങനെയാണെന്നറിയുമോ? 9-ാം വയസ്സിൽ ഇലോൺ മസ്കിന് ആദ്യത്തെ കമ്പ്യൂട്ടർ കിട്ടി. അത് മാത്രമല്ല, അതോടൊപ്പം പ്രോഗ്രാമിന്റെയും ഒരു ബുക്ക് കൂടി കിട്ടി. അത് 3 ദിവസം കൊണ്ട് അദ്ദേഹം മുഴുവനായും പഠിച്ചു. അങ്ങനെ 12-ാം വയസ്സിൽ ഈ അറിവ് വെച്ച് അദ്ദേഹം ഒരു ഗെയിം സ്വന്തമായി ഡെവലപ്പ് ചെയ്യുകയും എന്നിട്ട് അതൊരു വീഡിയോ ഗെയിം കമ്പനിക്ക് വിൽക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, അദ്ദേഹത്തിന്റെ ചിന്തയും പ്രവൃത്തിയും, അതും ആ ഒരു പ്രായത്തില്. ബാക്കി കഥ നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് 2 പാട്ട് കേട്ടാലോ? കേട്ടോണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

അങ്ങനെ നമ്മൾ ഇന്ന് മുഴുമുത്തിൽ ഇലോൺ മസ്കിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്കൂളിൽ അദ്ദേഹം അത്ര ശോഭിച്ചിരുന്നില്ല. അതായത് പഠിത്ത കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്, മറ്റു കാര്യങ്ങളിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെ കൂട്ടുകൂടി വേറെ എന്തെങ്കിലും വളരെ ഉത്സാഹത്തോടെ നടക്കുന്നതായിട്ടോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു അദ്ദേഹം. അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ചെലവഴിച്ചത് ബുക്കുകളിലൂടെ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹോദരൻ പറയുന്നത് ഇലോൺ മസ്ക് 8 വയസ്സ് മുതലേ 10-12 മണിക്കൂറൊക്കെ പഠിക്കുകയായിരുന്നു എന്നാണ്. അപ്പൊ പിന്നെ നമുക്കത് മനസ്സിലാക്കാല്ലേ. അത് മാത്രല്ല, ചെറുപ്പം മുതലേ ഒരുപാട് ചിന്തിക്കുന്ന ആളായിരുന്നു ഇലോൺ. ചോദ്യങ്ങൾ കണ്ടുപിടിക്കുകയും അതിന്റെയൊക്കെ ഉത്തരം സ്വയം മനസ്സിലാക്കുകയും ചെയ്യും. ചെറുപ്പകാലത്ത് ഇലോണിന് മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റില്ലായിരുന്നു. അതായത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും അത് കേൾക്കാത്ത പോലെ നടക്കും. അപ്പോൾ വീട്ടുകാര് വിചാരിച്ചു ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടാവുമെന്ന്. അങ്ങനെ ഒരു ചെറിയ ഓപ്പറേഷനൊക്കെ നടത്തി, പക്ഷെ എന്നിട്ടും പ്രയോജനമുണ്ടായില്ല. പിന്നീടാണ് മനസ്സിലായത് ചെവിക്കല്ലായിരുന്നു കുഴപ്പം, അദ്ദേഹത്തിന്റെ ഫോക്കസ് വേറെ ലെവലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇലോൺ മസ്ക് ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല, മറ്റുള്ളവർ പറയുന്നത് പോലും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൽ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ മുഴിമുത്തിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ ഇലോൺ മസ്കിനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. ചില ആൾക്കാരുടെ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആളുകൾ തരണം ചെയ്തു വന്ന അല്ലെങ്കിൽ അവരത്രയും എഫേർട്ട് ഇട്ട് വന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും അല്ലേ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഒരു കാര്യത്തിൽ ഇലോൺ മസ്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കാര്യവും ശ്രദ്ധിക്കില്ല. ഭയങ്കര ബിസിനസ് മൈൻഡഡ് ആയിരുന്നു ഇദ്ദേഹം. അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ ഇലോൺ മസ്ക് സഹോദരനോടൊപ്പം തന്റെ ആദ്യത്തെ സ്റ്റാർട്ടപ്പായ സിപ് ടു ലോഞ്ച് ചെയ്തു. ഈ സിപ് ടുവിന്റെ വെബ്സൈറ്റിൽ പല പല കമ്പനീസിന്റെയും മാപ്പും മറ്റു വിവരങ്ങളും ഒക്കെ കൊടുത്തിരുന്നു. ഇത് ശരിക്കും മറ്റുള്ള ബിസിനസ്സുകാർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ 5 വർഷം കൊണ്ട് ഇലോൺ മസ്ക് പിന്നീട് ഈ കമ്പനി വളർത്തിയെടുത്ത് അത് $307 മില്യൺ വിൽക്കുകയും ചെയ്തു. അതിൽ $22 മില്യൺ ഇലോൺ മസ്കിന് കിട്ടിയത്. എങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാം, എങ്ങനെ അതിൽ നിന്ന് ലാഭം നേടാം, ഇതായിരുന്നു ഇലോൺ മസ്ക് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇനിയും നമുക്ക് പാട്ട് കേട്ടാലോ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: லட்சுமி சில்க்ஸ் திருவல்ல முத்தூர் ஏட்டுமானூர்.
1: അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇലോൺ മസ്ക് ബാങ്കിൽ ഇങ്ങനെ പണമടയ്ക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു വലിയ ക്യൂ. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, ഈ ഒരു പ്രശ്നം പരിഹരിക്കണമല്ലോ എന്ന്. അങ്ങനെ X.com എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു കമ്പനി മുഖേന ആളുകൾക്ക് ഓൺലൈൻ വഴി പണമിടപാടുകൾ നടത്താൻ സാധിച്ചു. ആദ്യമൊക്കെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു ആളുകൾക്ക്, കാരണം ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, അപ്പോൾ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്നൊക്കെ. പക്ഷെ പിന്നീട് എല്ലാവർക്കും അത് സഹായകരമായി. അങ്ങനെ ഇത് വേഗത്തിൽ വളർന്നു വന്നു. പിന്നീട് X.com എന്നത് പേപ്പാൽ എന്നുള്ള കമ്പനിയായി മാറി. 2002 പേപ്പാൽ $1.5 ബില്യൺ അദ്ദേഹം വിൽക്കുകയും ചെയ്തു. ഇതിൽ അദ്ദേഹത്തിന് കിട്ടിയത് 11.7% ഷെയർ ആയിരുന്നു, അതായത് $165 മില്യൺ. അതിലൂടെ ഒരുപാട് പണം എലോൺ മസ്ക് നേടി. അങ്ങനെ സ്പേസ് ട്രാവലിന്റെ സ്വപ്നം സഫലീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

അങ്ങനെ ഇലോൺ മസ്കിന്റെ ഒരു യാത്ര നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ പണമൊക്കെ നേടുമ്പോഴും അദ്ദേഹത്തിന് ഒരേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, റോക്കറ്റ് വാങ്ങുക എന്നുള്ളത്. അങ്ങനെ റോക്കറ്റ് വാങ്ങാൻ റഷ്യയിൽ പോയി. പക്ഷേ അവിടെ ചെന്ന് റോക്കറ്റ് വാങ്ങാൻ ഇലോൺ മസ്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ പണം ആവശ്യമായി വന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരാശനായി തിരിച്ചു പോന്നു. എന്നിട്ട് പിന്നീട് സ്വന്തമായിട്ട് റോക്കറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പക്ഷെ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണമായിരുന്നു, കാരണം ഒന്നും ഇല്ല കയ്യില്. അങ്ങനെ ഒന്നിൽ നിന്നും തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് പുസ്തകങ്ങൾ പഠിച്ചു, പരീക്ഷണങ്ങൾ നടത്തി നോക്കി. 3 പ്രാവശ്യം റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ നോക്കിയപ്പോഴും നിരാശയായിരുന്നു ഫലം. ഒന്ന് ആലോചിക്കണം, റോക്കറ്റാണ് ലോഞ്ച് ചെയ്യാൻ

ആ സെയിം അവസ്ഥയാണ് ഇവിടെയും. നമ്മളൊക്കെ ചിന്തിച്ച് തീരുന്നിടത്ത് ഇലോൺ മസ്ക് ചിന്തിച്ചു തുടങ്ങും. ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, സക്സസ് ആകണമെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, ഡെഡിക്കേറ്റഡ് ആവണം. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഏത് കാര്യവും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ളവരുടെ കഥകൾ നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും. ഇന്നത്തെ മൊഴിമുത്ത് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
3: സൗജന്യങ്ങളുടെ പുറകിലെ ചരടിനെ നാം ഭയപ്പെടണം. പണ്ട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, കൊടുത്തു കൊച്ചാക്കരുതെന്ന്. എന്തു ചെയ്താലും 4 പേർ അറിയണമെന്ന ഈ കാലഘട്ടത്തിലെ വാശി, പ്രത്യേകിച്ചും അത് ആരെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കുന്നതാണെങ്കിൽ എന്തെല്ലാം ആരവമാണ്. ആനയും അമ്പാരിയും പൊതുപ്രവർത്തകരും പൊന്നാട അണിയിക്കലും പൊതുമീറ്റിങ്ങുകളും എന്നു വേണ്ട എന്തെല്ലാം. വെള്ളഭൂഷാൻ നന്നായി ഭാഷയറിയാവുന്നവരുടെ വാഗ്ധോരണി മറ്റൊരു ഭാഗത്ത്. സൗജന്യങ്ങൾ നൽകുന്ന പ്രക്രിയയുടെ പിറകിലെ ചരടുകൾ കൂടുതൽ കൂടുതൽ വികൃതമാകുന്ന കാഴ്ചകൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ ചുരുളഴിയുന്നു. ബൈബിൾ പറയുന്നു, വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയരുത്, എങ്കിലേ രഹസ്യത്തിലുള്ള ദൈവം നിനക്ക് പ്രതിഫലം തരികയുള്ളൂ എന്ന്. സൗജന്യം സ്വീകരിച്ചവർ എന്തെങ്കിലും പറയുന്നത് നമുക്ക് അനുവദിക്കാമായിരിക്കാം. എന്നാൽ നൽകുന്നവർ അതിനെ പറ്റി പറയുമ്പോൾ ഏറെ സംയമനം ആവശ്യമാണ്. വിശുദ്ധ ജെറോം എന്ന പ്രബോധകൻ, ഒരു പ്രസംഗകൻ, അദ്ദേഹം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ അലമാരകളിൽ ഇനിയും ധരിച്ചിട്ടില്ലാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, അത് വസ്ത്രങ്ങളില്ലാത്ത പാവങ്ങളുടേതാണ്. നിങ്ങൾ ഇതുവരെയും കഴിച്ചു തീർന്നിട്ടില്ലാത്ത കളപ്പുരയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ധാന്യങ്ങൾ, അത് പട്ടിണിപ്പാവങ്ങളുടേതാണ്. പാവങ്ങൾ ഒത്തിരി നമ്മെ പഠിപ്പിക്കും. പാവങ്ങൾ നമ്മെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാർഗദർശനം തരുന്നവരാണ്. മദർ തെരേസ എന്ന അഗതികളുടെ അമ്മ, അമ്മയുടെ ജീവിതത്തിലെ ഒരു സംഭവം വളരെ സ്മർത്തവ്യമാണ്. ഒരു ദിവസം അല്പം ഭക്ഷണ സാധനങ്ങളുമായി ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന അമ്മ ഉടനെ തന്നെ കാണുന്നത്, ആ കൊടുത്തതിൽ പകുതി എടുത്തുകൊണ്ട് വീട്ടിലെ അമ്മ വേറൊരു വഴിക്ക്, വേറൊരു വീട്ടിലേക്ക് ഓടുന്നതാണ്. അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മദർ തെരേസ ചോദിച്ചു, കുഞ്ഞേ, നീ എവിടെയാണ് പോയത്? അപ്പോഴാണ് പറയുന്നത്, അമ്മേ, ഇതുപോലെ തന്നെ അന്തിക്കരിയില്ലാതെ വിവശരായിരിക്കുന്ന ഒരു കുടുംബം അപ്പുറത്തുണ്ട്, അവർക്ക് അമ്മ തന്നതിൽ പകുതി കൊടുക്കാൻ വേണ്ടി പോയതാണ് എന്ന്. അമ്മ പറയുകയാണ്, ഇവിടെയല്ലേ സ്നേഹം, ഇതല്ലേ പാവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുതന്നെ നാം മറ്റുള്ളവരെ സഹായിക്കേണ്ടത്, അത് ദൈവനിയോഗമായി നാം കാണണം. അവരെ നാം ദൈവതുല്യരായി കണ്ടെങ്കിലേ നമ്മൾ കൊടുക്കുന്ന സഹായം നമുക്ക് തന്നെ അനുഗ്രഹമായിട്ട് തീരുകയുള്ളൂ. രഹസ്യമറിയുന്ന ദൈവം നമ്മളുടെ എല്ലാ കാലങ്ങളിലും നമുക്ക് നന്മയും അനുഗ്രഹവും നൽകും. ഈ കാലഘട്ടത്തിൽ അനേകം പെൺകുട്ടികൾ തങ്ങളുടെ കുടുംബങ്ങളും പരിചരിച്ച സംസ്കാരങ്ങളും മറ്റും ഉപേക്ഷിച്ച് അവരുടേതായ താല്പര്യങ്ങളിൽ ബന്ധങ്ങളിലേക്ക് കടന്നു പോകുന്ന കാഴ്ചകൾ നാം കാണുന്നു. അനേകം ചർച്ചകൾ ഈ മേഖലയിൽ നടക്കുന്നു. സൗജന്യങ്ങളുടെ പെരുമഴയിൽ അവർ മാനസികമായി അടിമകളാക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര വികൃതമാണ്, പിഞ്ചോമനകളെ പോലും മിഠായിയും മറ്റും കാണിച്ച് വശീകരിച്ച് അവരെ ചണ്ടികളാക്കുന്ന ഈ കാലഘട്ടം, ഉദ്യോഗ കയറ്റം നൽകാമെന്ന പ്രലോഭനത്തിൽ ഓഫീസുകളിൽ ഇങ്ങനെ എന്തെല്ലാം മനുഷ്യന് വില പറയുന്ന ഈ നികൃഷ്ടമായ ശൈലി ഉപേക്ഷിക്കപ്പെടണം. ഒരു രാജ്യം അതിൻ്റെ പ്രജകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ കരുത്തുള്ളതാവണം. വേറെ ആരുടെയും ആശ്രിതരാക്കുവാൻ ഇടയാവരുത്. അങ്ങനെ സൗജന്യങ്ങളുടെ പുറകിലെ ചരടിനെ കാണാതെ പോകരുത്. അതാണ് ഈ സംസ്കാര സമ്പന്നമായ നാട്ടിൽ നടപ്പാകേണ്ടത്. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: തിരുവല്ല ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
3: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012 5866 61.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് അമിത ഐ കെയർ ഹോസ്പിറ്റൽ കോർണിയ കൺസൾട്ടന്റ് ഡോക്ടർ ലിസ് മേരി സന്തോഷ്. ഇപ്പൊ ഡോക്ടറിനെ ആദ്യം തന്നെ നമ്മുടെ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: അപ്പൊ ഡോക്ടർ, ഇന്ന് നമ്മൾ പൊതുവായിട്ട് കണ്ണിന്റെ കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചാണ്, അതായത് ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ഇന്ന് ലിസണേഴ്സിന് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഡോക്ടറോട് ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് സാധാരണയായിട്ട് കണ്ടുവരുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഒന്ന് റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതായത് കണ്ണാടി ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കുന്ന കാഴ്ചക്കുറവുകൾ, ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന മയോപ്പിയ, അല്ലെങ്കിൽ ദൂരക്കാഴ്ചയ്ക്ക് കുറവ് വരുന്നതാണ് മയോപ്പിയ. രണ്ടാമത്തേത് ഹൈപ്പർമെട്രോപ്പിയ, ഇല്ലെങ്കിൽ ദീർഘദൃഷ്ടി. പിന്നെ മൂന്നാമത്തേത് അസ്റ്റിഗ്മാറ്റിസം. ഇതല്ലാതെ പ്രായമായവരിൽ തിമിരം, കണ്ണിന്റെ പ്രഷർ കൂടുന്ന ഗ്ലോക്കോമ, പ്രമേഹ രോഗികളിൽ വരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, പിന്നെ ഇപ്പൊ കൂടുതലായിട്ടും ഐ ടി പ്രൊഫഷണൽസിലൊക്കെ ഡ്രൈ ആയി കണ്ണിന്റെ വരൾച്ച ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. പിന്നെ ചെങ്കണ്ണ്, അതായത് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇതൊക്കെയാണ് സാധാരണ നമ്മളിപ്പോൾ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള കണ്ണിന്റെ പ്രശ്നങ്ങൾ.
1: അതുപോലെ ഇപ്പോ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് തിമിരം. തിമിരം നിരവാക്ക് എല്ലാവരും പറയുന്നതാണ്. തിമിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്?
2: കണ്ണിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ കണ്ണിന്റെ നരമ്പിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്നാണ് കൃഷ്ണമണി, രണ്ട് കണ്ണിന്റെ ഉള്ളിലുള്ള ലെൻസ്. ഇത് രണ്ടും ട്രാൻസ്പെറന്റ് ആയിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക. ഇതിൽ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെട്ട് അത് മങ്ങിപ്പോകുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്. ഇത് സാധാരണ വരുന്നത് പ്രായാധിക്യം കൊണ്ടാണ്, ഒരു ഏജ് റിലേറ്റഡ് പ്രോസസ് ആയിട്ടാണ് തിമിരം വരുന്നത്. പക്ഷെ കുട്ടികളിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ റെയർ കേസസിൽ എന്തെങ്കിലും കണ്ണുകളിൽ എന്തെങ്കിലും പരിക്ക് പറ്റുക, ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ഉള്ളവർക്ക്, പിന്നെ സ്റ്റീറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കേണ്ടി കുറച്ച് അധികം കാലം യൂസ് ചെയ്യേണ്ടി വരുന്നവർക്കൊക്കെ ഈ തിമിരം അല്ലാതെ പ്രായം പ്രായാധിക്യം മാത്രം കൊണ്ടല്ലാതെയും വരാം.
1: ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ കേട്ടുവരുന്നത് പ്രായമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും?
2: ഗ്ലോക്കോമ എന്ന് പറയുന്നത്, ഗ്ലോക്കോമനെ നമ്മള് കാഴ്ചയുടെ നിശബ്ദനായ കള്ളൻ എന്നാണ് വിളിക്കുന്നത്. അതെ, അത് ഇത് കണ്ണിന്റെ ഒപ്റ്റിക് നാഡിക്ക് കേടുപാടുകൾ വരുത്തുന്ന ഒരു അസുഖമാണിത്. അതിൽ കണ്ണിന്റെ ഉള്ളിലെ മർദ്ദം കൂടുന്നതാണ് ഇതിന്റെ മെയിൻ റീസൺ. അതിന്റെ ആരംഭഘട്ടങ്ങളിൽ അത് വശങ്ങളിലുള്ള കാഴ്ചയെയാണ് അത് എഫക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ പലരും അത് അറിയാതെ പോകുന്നു. പിന്നെ അത് കൂടി അതിന്റെ മൂർച്ഛിച്ച നിലയിൽ സെൻട്രൽ വിഷനെയും കൂടെ ബാധിക്കുമ്പോഴാണ് പലരും കാഴ്ചയ്ക്ക് കാഴ്ചയ്ക്ക് എഫക്റ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് തന്നെ.
1: അതായിരിക്കും അങ്ങനെ ഒരു പേരല്ലേ.
2: അതുകൊണ്ടാണ് അതിനെ കാഴ്ചയുടെ നിശബ്ദനായ കള്ളൻ എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ്ലി ആരും അത് പരിശോധിക്കാതെ പോകുന്നു. ഐഡിയലി 40 വയസ്സിന് മുകളിലുള്ളവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യണം. പിന്നെ പാരമ്പര്യമായിട്ട് ഗ്ലോക്കോമ ഉള്ളവര് അവർക്ക് നിർബന്ധമായിട്ടും 40 വയസ്സിന് മുകളിൽ കണ്ണ് ചെക്ക് ചെയ്യണം. പിന്നെ മുമ്പ് എന്തെങ്കിലും കണ്ണിന് പരിക്ക് പറ്റിയിട്ടുള്ളവര്, പിന്നെ ഇതുപോലെ സ്റ്റീറോയിഡ് മരുന്നുകൾ തുടർന്ന് യൂസ് ചെയ്യേണ്ടി വരുന്നവര്, ഇവരൊക്കെ ഗ്ലോക്കോമയ്ക്ക് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.
1: ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം ഷുഗർ പേഷ്യൻസ്, പ്രമേഹ രോഗികളിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരിൽ കണ്ണ് പരിശോധന നിർബന്ധമായിട്ടും നടത്തണോ? അങ്ങനെയുണ്ടോ?
2: ഓഫ്കോഴ്സ്. ഷുഗർ എസ്പെഷ്യലി അൺകൺട്രോൾഡ് ആയിട്ട് ഉള്ള ഡയബറ്റീസ്, അത് കൺട്രോൾഡ് ആണെങ്കിൽ തന്നെ പല വർഷങ്ങൾ, 10 വർഷം, 8 വർഷം, 10 വർഷത്തിന് മുകളിൽ ഡയബറ്റിക് ആയിട്ടുള്ളവര് ഒക്കെ നിർബന്ധമായിട്ടും കണ്ണ് പരിശോധിക്കണം. ഐഡിയലി ഷുഗർ കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ സൈഡ് ബൈ സൈഡ് ആയിട്ട് കണ്ണും കൂടെ പരിശോധിക്കേണ്ടതാണ്. ബിക്കോസ് ഷുഗർ കാരണം കണ്ണിന്റെ ഉള്ളിലെ ചെറിയ രക്തക്കുഴലുകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ച് അത് കാഴ്ചയെ ബാധിക്കാം. ഇതിനെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഇതും ഗ്ലോക്കോമ പോലെ തന്നെ
1: പിന്നീട് നമ്മൾ
2: അത് സിവിയർ സ്റ്റേജിലാണ് നമുക്ക് കാഴ്ചയുടെ ബാധിപ്പ് വരുന്നത്. അതുവരെയും അത്
1: വലിയ
2: പ്രശ്നമൊന്നും ഇല്ലാതെ പോകും. അപ്പം പക്ഷെ സിവിയർ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് കാഴ്ചനെ പിടിച്ചു നിർത്താനുള്ള ഒരു സ്റ്റേജ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഐഡിയലി ഡയബറ്റിക് ആയിട്ടുള്ളവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണ് ചെക്ക്
1: ചെയ്യണം. കാരണം പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷുഗർ കൂടിയിട്ട് കാഴ്ചയെ ബാധിച്ചു.
2: ഇതിങ്ങനെ അങ്ങനെയാണ്
1: സംഭവിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോ കുട്ടികളില്, കാരണം മുതിർന്നവരുടെ പറയുമ്പോ ഒരുപാട് റീസൺസ് ഉണ്ടാവും. അതുപോലെ അതുപോലെ തന്നെ കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും?
2: കുഞ്ഞുങ്ങളിൽ അഡൾട്സിനെ ബാധിക്കുന്ന പല കാര്യങ്ങളും കുഞ്ഞുങ്ങളെയും ബാധിക്കാം. ഈ ഗ്ലോക്കോമ, തിമിരം, ഇതൊക്കെ കുഞ്ഞുങ്ങളെയും ബാധിക്കാം. പക്ഷെ അഡൾട്സിനേക്കാളും കുറച്ചും കൂടെ ഫ്രീക്വൻസി കുറവായിരിക്കും. പിന്നെ മറ്റ് വേറൊന്ന് ഈ കാഴ്ചക്കുറവ്, അതായത് റിഫ്രാക്റ്റീവ് എറേഴ്സ് കുഞ്ഞുങ്ങളിൽ വരാം. വേറൊരു കോമൺ സാധനമാണ് കണ്ണിനുണ്ടാവുന്ന അലർജി. കണ്ണിനുണ്ടാവുന്ന അലർജി കാരണം വരുന്ന വേറൊരു പ്രശ്നമാണ് കെരറ്റോകോണസ് എന്ന് പറഞ്ഞ് കൃഷ്ണമണിക്ക് വരുന്ന ഒരു അസുഖം. പിന്നെ കോങ്കണ്ണ്, പിന്നെ ഇതുപോലെ തന്നെ ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ്, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളെ സാധാരണയായിട്ട് എഫക്ട് ചെയ്യാറുള്ള
1: പ്രശ്നങ്ങൾ. ഇപ്പൊ കുട്ടികളിലെ കാഴ്ചക്കുറവ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? ഇപ്പൊ മുതിർന്നവരുടെ കേസാണെങ്കിൽ അവർക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും തിരിച്ചറിയാൻ പറ്റുന്നത്?
2: കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും കണ്ണിന് പ്രശ്നം ഉണ്ടോ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ പാരന്റ്സ് ഇല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും സൈൻസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തിരുമുക, ഇങ്ങനെ ചുരുക്കി നോക്കുക. ഇപ്പൊ ബുക്ക് വായിക്കുമ്പോൾ ബുക്ക് ഒക്കെ അടുത്ത് പിടിക്കുക, പിന്നെ ടി വി കാണുമ്പോൾ ടിവിയുടെ അടുത്ത് പോയി കാണുക, പിന്നെ സ്കൂളിലെ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത് കാണാൻ പറ്റാതാകുക, നോട്ട്സ് ഒക്കെ എഴുതുമ്പോ കുറെ തെറ്റ്
1: സംഭവിക്കുക.
2: പിന്നെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് സ്കോളാസ്റ്റിക്കലി പഠിത്തത്തിൽ പുറകേക്ക് പോവാണ്, കാരണം കാണാൻ പറ്റുന്നില്ല. ടീച്ചർ പറയുന്ന എന്താണ്, എഴുതുന്ന എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരെണ്ണം, കാഴ്ചക്കുറവുണ്ടെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് കോങ്കണ്ണ് പോലെ കണ്ണിന്റെ ദിശ മാറിയിരിക്കുന്ന അവസ്ഥ പോലും വരാം.
1: അപ്പം
2: ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പേരൻസും ഗാർഡിയൻസും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.
1: ഓക്കെ, അതുപോലെ നമ്മൾ നേരത്തെ ഡോക്ടർ സംസാരിച്ചപ്പോ കെരാറ്റോകോണസ് എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും എന്താണ് ഈ ഒരു കെരാറ്റോകോണസ് എന്ന് പറയുന്നത്?
2: കെരാറ്റോകോണസ് എന്ന് പറഞ്ഞാല് കണ്ണിന്റെ കോർണിയ അല്ലെങ്കിൽ കൃഷ്ണമണി, അതിന്റെ കനം, അതിന്റെ തിക്നെസ് കുറഞ്ഞ് കാലക്രമേണ ഒരു കോൺ രൂപത്തിൽ അതിന്റെ ഷേപ്പ് മാറുന്നതിന്റെ ഒരു അവസ്ഥയാണ് കെരാറ്റോകോണസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു കൗമാരക്കാരിൽ, ടീൻസിൽ, ട്വന്റീസ് ഏജിലൊക്കെയാണ് ഇത് വരുന്നത്. ആരംഭ നിലയിലും അത് കാഴ്ചയെ ചെറിയ അളവിനെ അത് ബാധിക്കത്തുള്ളൂ. ചെറിയ കണ്ണാടി വെച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇൻ കേസ് അത് പ്രോഗ്രസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ കണ്ണാടി വെച്ചാലും ഫുൾ കാഴ്ച വരാതിരിക്കുന്ന അവസ്ഥ, അടിക്കടി കണ്ണാടി മാറേണ്ട അവസ്ഥ, പിന്നെ അസ്റ്റിഗ്മാറ്റിസം പവർ ആണ് ഇവരിൽ കൂടുതലായിട്ടും ഇങ്ങനെയുള്ളവരിൽ കാണുന്നത്. അപ്പം അത് ഹൈ അസ്റ്റിഗ്മാറ്റിസം, 2, 3, 4, 5, 6 അങ്ങനെയുള്ള അസ്റ്റിഗ്മാറ്റിസം ലെവലിലേക്ക് പോവുക. പിന്നെ അപ്പൊ കണ്ണാടി വെച്ചാലും ഇല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് വെച്ചാലും കാഴ്ച പൂർണ്ണമായിട്ടും ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെയാണ് അത് പ്രസന്റ് ചെയ്യുക. സിവിയർ കേസസിൽ കൃഷ്ണമണിയുടെ നേരത്തെ അത് ഭയങ്കരം തിന്നായിട്ട് കാഴ്ച സാരമായിട്ട് ബാധിക്കുകയും സംടൈംസ് കൃഷ്ണമണി മാറ്റിവെക്കുന്ന കെരറ്റോപ്ലാസ്റ്റി പോലുള്ള സർജറിയിലേക്ക് പോലും
1: വരെ
2: പോകാൻ സാധ്യതയുണ്ട്.
1: ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ശരിക്കും എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതുപോലെ തന്നെ ഇതിന്റെ ചികിത്സാ രീതികളൊക്കെ എന്തൊക്കെയാണ്?
2: കണ്ടുപിടിക്കുന്നത് ഇത് കണ്ണ് പരിശോധന മൂലം മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഞാൻ പറഞ്ഞ കണ്ണാടി ഇടയ്ക്കിടയ്ക്ക് പവർ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക, അസ്റ്റിഗ്മാറ്റിസത്തിന്റെ പവർ കൂടുക, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കണം. പിന്നെ സ്പെസിഫിക് ആയിട്ട് കോർണിയൽ ടോപ്പോഗ്രഫി എന്ന് പറയുന്ന കൃഷ്ണമണിയുടെ ഒരു സ്കാനിങ് എടുത്താൽ മാത്രമേ കൃഷ്ണമണിക്ക് എത്രത്തോളം വളവ് കൂടുന്നു, എത്രത്തോളം അതിന്റെ തിക്നെസ് കുറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഏർലി സ്റ്റേജസിൽ ചെറിയ പവർ ഒക്കെ ആണെങ്കിൽ കണ്ണാടി കൊണ്ടോ ഇല്ലെങ്കിൽ സാധാരണ സോഫ്റ്റ് കോൺടാക്ട് ലെൻസ് ഇല്ലെങ്കിൽ ടോറിക് കോൺടാക്ട് ലെൻസ് കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പക്ഷെ ഇത് പ്രോഗ്രസ് ചെയ്ത് വരും തോറും അത്തരത്തിലുള്ള ലെൻസുകൾ കണ്ണിൽ ഫിറ്റ് ചെയ്യത്തില്ല, ദൂരിപ്പോകും. അപ്പൊ നമുക്ക് റിജിഡ് കോൺടാക്ട് ലെൻസ് ഇല്ലെങ്കിൽ RGP ലെൻസസ് എന്ന് പറയുന്ന ലെൻസസിന്റെ സഹായം, ഇല്ലെങ്കിൽ സിവിയർ കേസസിൽ സ്ക്ലീറൽ കോൺടാക്ട് ലെൻസ് എന്ന് പറയും, ഇതൊക്കെ വെച്ചാൽ മാത്രമേ നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് തരും.
1: ഓക്കെ,
2: പിന്നെ വേറൊരു ട്രീറ്റ്മെന്റ് രീതിയാണ് C3R, അതായത് കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിങ്. കൃഷ്ണമണിയിലുള്ള കൊളാജന്റെ വരുന്ന കുറവ് കൊണ്ടോ ഇല്ലെങ്കിൽ ബലക്കുറവ് കൊണ്ടോ ആണ് കെരറ്റോകോണസ് വരുന്നതെന്നാണ് ഒരു സ്കൂൾ ഓഫ് തോട്ട്. അപ്പം ഉള്ള അവൈലബിൾ ആയിട്ടുള്ള കൊളാജനെ വീക്കായി പോകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രൊസീജിയറാണ് C3. പിന്നെ ഈ പറയുന്ന പോലെ സിവിയർ കേസസിൽ കെരറ്റോപ്ലാസ്റ്റി അഥവാ കൃഷ്ണമണി മാറ്റിവെക്കുന്ന സർജറിയാണ് ഫൈനൽ ട്രീറ്റ്മെന്റ്.
1: അതാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ കൃഷ്ണമണി മാറ്റിവെക്കും.
2: ഓക്കെ,
1: അതുപോലെ തന്നെ ഇപ്പൊ ലാസിക് ചികിത്സ, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ?
2: ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ലേസർ ഉപയോഗിച്ച് കാഴ്ചയെ ബാധിക്കുന്ന സാധാരണ കാഴ്ച പ്രശ്നങ്ങൾ, അതായത് മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയവയെ കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ലാസിക് എന്ന് പറയുന്നത്. ഇത് മൂലം കണ്ണാടിയോ ഇല്ലെങ്കിൽ കോൺടാക്ട് ലെൻസോ ഇല്ലാതെ തന്നെ നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു.
3: ഓക്കെ,
2: അപ്പോ ഇതില് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലേസർ രശ്മികൾ ഉപയോഗിച്ച് നമ്മൾ കൃഷ്ണമണിനെ റീമോഡൽ ചെയ്തെടുക്കുകയാണ്. കൃഷ്ണമണിയുടെ ഷേപ്പ് മാറ്റി ആ ഫോക്കസിങ് പവർ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്
3: ഈ
2: ട്രീറ്റ്മെന്റിൽ നമ്മൾ ചെയ്യുന്നത്.
3: ഇപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ലാസിക്കിന് പറ്റാത്തവര് അതിന് അത് ചെയ്യാൻ പറ്റാത്തവർക്ക് കണ്ണാടി മാറ്റാനായിട്ട് വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണോ?
2: ഞാൻ ഈ ലാസിക്കിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും മിനിമം അറ്റ്ലീസ്റ്റ് മിനിമം 18 ഇയേഴ്സ് എങ്കിലും ആകണം. 18 to 21 ഇയേഴ്സ് എങ്കിലും കഴിഞ്ഞവർക്ക് മാത്രമേ നമ്മൾ
3: ലാസിക്
2: അതായത് അപ്പോഴേ നമ്മുടെ പവർ കോൺസ്റ്റന്റ് ആവത്തുള്ളൂ. മിനിമം 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം പവർ ചേഞ്ച് ചെയ്യാതെ ഇരിക്കണം. പവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് പ്രൊസീജിയർ ചെയ്താലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് പവർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾക്കാണ് ചെയ്യുക. പിന്നെ കുറെ സ്കാനിങ്ങും അതിനുള്ള കുറച്ച്
3: പ്രൊസീജിയേഴ്സ്
2: ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് സൂട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ, കൃഷ്ണമണിക്ക് ഇത്രത്തോളം കട്ടി വേണം, ഇത്രത്തോളം അങ്ങനെയുണ്ട്, അത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസിക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
3: ചില കാര്യങ്ങളുണ്ട്.
2: അപ്പം ഇതില് ഇപ്പം കൃഷ്ണമണിക്ക് കട്ടി കുറവാണ്, നമുക്കിപ്പം 6 പവറുണ്ട്, പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ മാത്രമുള്ള നമ്മൾ കൃഷ്ണമണിനെ റീമോഡൽ ചെയ്യാണെന്ന് പറഞ്ഞിട്ടോ, അപ്പം ഒരു മിനിമം അമൗണ്ട് ഓഫ് കട്ടി ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ
3: പറ്റും.
2: പക്ഷെ ഇൻ കേസ് അങ്ങനെ ഇല്ല, കൃഷ്ണമണിക്ക് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസിക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ പ്രശ്നങ്ങൾ, കാഴ്ചയ്ക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കണ്ടീഷൻസ്, അതായത് ഹൈ പവർ, അപ്പം 10, 12 അങ്ങനെയൊക്കെയുള്ള പവർ ഉള്ളവർക്കും മിക്കവർക്കും ഈ ലാസിക് പോലുള്ള ചികിത്സകൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ICL അഥവാ ഇംപ്ലാന്റബിൾ കൊളാമർ ലെൻസ് എന്ന് പറയുന്നത്.
3: അപ്പം
2: ഇതില് കണ്ണിന്റെ സാധാരണ ലെൻസ് മാറ്റാതെ തന്നെ അതിന്റെ കണ്ണിന്റെ ഉള്ളിൽ വേറൊരു ലെൻസ്
3: വെക്കും.
2: അപ്പൊ പുറമേ ഉള്ള കണ്ണാടിക്ക് പകരം അകത്തൊരു ലെൻസ് നമ്മൾ
3: വെക്കാന്നുള്ളതാണ്
2: അതിന്റെ.
3: ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ ഒരു ഓപ്ഷനും
2: കൂടെ
3: ഉള്ളതാണ്. ശരി, അപ്പൊ ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊന്നിപ്പോ കണ്ണിന്റെ കാര്യം പറയുമ്പോ പൊതുവെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ലാസിക് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോ, പക്ഷെ എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ തന്നെ ശ്രോതാക്കൾക്ക് നമുക്ക് പൊതുവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? ഇപ്പൊ കണ്ണിന്റെ ഇപ്പൊ കുറെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പല കാര്യങ്ങളും അറിയില്ലായിരിക്കും. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ണിന്റെ ആണെങ്കിലും എന്താണെങ്കിലും കൂടുതലായിട്ടുള്ള ഒരു അവയർനെസ് അവർക്ക് ഇല്ല. അപ്പൊ പൊതുവായിട്ട് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്?
2: ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാഴ്ചയെ ബാധിക്കുന്ന പല കണ്ടീഷൻസും രോഗങ്ങളും നേരത്തെ കണ്ടെത്തിയാൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതോ തടയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ തന്നെ അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണിച്ച് അതെന്താണെന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് ഈ കണ്ണാടി പവർ ഉണ്ടോ എന്നുള്ളത് അവർക്ക് പറയാനറിയില്ല. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ഒരു ഫസ്റ്റ് ഐ ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ ഗവൺമെന്റ് മൂലവും അല്ലാതെ ഐ ഹോസ്പിറ്റൽസ് മൂലമായിട്ട് സ്കൂൾ സ്ക്രീനിങ് ക്യാമ്പ് ഒക്കെ ഉണ്ട്. അപ്പം അതിലൂടെ തന്നെ കുറെയൊക്കെ നമുക്ക് കാഴ്ചക്കുറവുള്ള കുട്ടികളെ നമുക്ക് തിരിച്ചറിയാനും കണ്ടുപിടിക്കാനും സാധിക്കും. അപ്പം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു ഐ ചെക്കപ്പ് നടത്തുക. എന്തെങ്കിലും കാഴ്ചക്കുറവുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുക. പിന്നെ രണ്ടാമത് കണ്ണാടി ധരിക്കുന്നവർ, റെഗുലർ ആയിട്ട് കണ്ണാടി ധരിക്കുന്നവർ, പിന്നെ ഈ പ്രഷർ, ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർ, പിന്നെ 40 വയസ്സിന് മുകളിലുള്ളവർ, പാരമ്പര്യമായിട്ട് ഗ്ലോക്കോമ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യുക. അപ്പം അറിയാതെ പോകുന്ന കാര്യങ്ങൾ നമുക്ക് നേരത്തെ കൂട്ടി കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും സാധിക്കും.
3: അത് മാത്രല്ല, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് കണ്ണെന്ന് പറയുന്നത്. ഇപ്പൊ പലരും ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും, എത്ര പേര് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്കപ്പ് ചെയ്യുന്നുണ്ടല്ലേ? വളരെ കുറവായിരിക്കും അങ്ങനെയൊക്കെ പോയി ചെയ്യുന്നത്. അപ്പൊ അത് ഈ കണ്ണെന്ന് പറയുന്നത് ഇപ്പം വേറൊരാൾക്ക് ഒഴിക്കുന്നത് എന്തെങ്കിലും ഒരു ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ആ മരുന്ന് വാങ്ങി ഒഴിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഒരുപാട് പേര്. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള ഒരു ചെക്കപ്പ് ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുൻപ് അവർക്കും ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും താങ്ക് യു ഡോക്ടർ, ഇത്രയും നേരം നമ്മളുടെ റേഡിയോയിൽ വന്ന് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു അവയർനെസ് കൊടുത്തതില്.
2: അപ്പോൾ താങ്ക് യു ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്.
3: ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം മെഡി ടോക്കിൽ കണ്ണിന്റെ പൊതുവായിട്ടുള്ള നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചത് അമിത ഐ കെയർ ഹോസ്പിറ്റൽ കോർണിയ കൺസൾട്ടന്റ് ഡോക്ടർ ലിസ് മേരി സന്തോഷ്, കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല,

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock. അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
3: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, TK റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
3: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78277773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടു കൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബഹളം. പ്രതിപക്ഷത്തു നിന്നും കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ. പുതിയ MSMEകൾ ആരംഭിക്കും. യുവാക്കൾക്ക് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരി മരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു.
3: മയക്കുമരുന്ന് തടയാനുള്ള എല്ലാ നടപടികളുമാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. ഇതിന് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉത്തരമേഖല IG വിമല പുട്ടാദിത്യയെ കോർഡിനേറ്ററായി വെച്ചുകൊണ്ട് 87 ഡിവിഷനിലും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ്. 140 MLAമാർക്ക് ഞാൻ കത്തിലൂടെ ഇതിന്റെ ആവശ്യകത അവരെ അറിയിക്കുകയും അവരുടെ സഹകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ റീഹാബിലിറ്റേഷനും അതോടൊപ്പം തന്നെ വിഡ്രോവൽ സിൻഡ്രം അടക്കമുള്ള കാര്യങ്ങളിൽ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്.
2: ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLAമാരും സ്വന്തം നിയോജക മണ്ഡലത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലേക്ക് എത്തുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി മരുന്നുകളും തടയാൻ വിവിധ സംസ്ഥാനങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കം ദ്രുതഗതിയിൽ നടക്കുന്നതായി KN ബാലഗോപാൽ MLA. ഈ നീക്കത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യേ അതൃപ്തിയുള്ളതായും അദ്ദേഹം ആരോപിച്ചു. സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ടിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. കോഴിക്കോട് നിപ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ എടുത്തത്. ഈ പ്രദേശങ്ങളിലെ വളർത്തുമൃഗങ്ങളുടെയും വവ്വാലുകളുടെയും സ്രവങ്ങളാണ് പരിശോധനയ്ക്ക് അയച്ചത്. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജി സ്വീകരിച്ചു.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. രാവിലെ 7 മണിയോടെ മുക്കോണിമുക്കിലായിരുന്നു അപകടം. ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും PC വിഷ്ണുനാഥും അപകടസ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 goals ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ജോർദാനെതിരെ അൾജീരിയ വിജയിച്ചു. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 goals അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 goals നേടിയത്. കണ്ണൂർ കേളകം പഞ്ചായത്തിൽ ജനങ്ങളെ ഭീതിയിലാക്കിയ പുള്ളിപുലി വനം വകുപ്പിന്റെ കെണിയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം വളർത്തുമൃഗങ്ങളെ കൊന്നുതിന്ന പുലിയാണ് കുടുങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
5: വെണ്ടേക്കും ചാൽ, മീശക്കവല എന്നിവിടങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലിയാണ് മീശക്കവലിയെ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ വനംവകുപ്പിലെ 32 വരുന്ന ഉദ്യോഗസ്ഥ സംഘം വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് കൂടുകളും ക്യാമറ ട്രാപ്പുകളും സ്ഥാപിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം 2 പുലി ഭക്ഷിക്കുകയും മറ്റൊരാടിനെയും പശുവിനെയും ആക്രമിക്കുകയുമുണ്ടായി. കൂട്ടിലകപ്പെട്ട പുലിയെ നിരീക്ഷണത്തിനും പരിശോധനയ്ക്കുമായി ആറളത്തെ RRT ഓഫീസിലേക്ക് മാറ്റി.
2: CBSE പരീക്ഷയുടെ പുനർ മൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംസ്ഥാനത്തെ പ്ലസ് 1 2-ഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 352 താഴ്ന്ന് 76,733 നിഫ്റ്റി 116 നഷ്ടത്തിൽ 23,976 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,520 താഴ്ന്ന് 1,07,000 ഗ്രാമിന് 13,375 ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽ മലയിൽ സഞ്ചാരികൾ പ്രവേശിക്കുന്നതിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. മിന്നലേറ്റ യുവതി മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. 1 നീണ്ടുനിന്ന മഹോത്സവത്തിന് തൃക്കലാശോട്ടോടെയാണ് സമാപനമാകുന്നത്. അവസാനത്തേതായ അത്തം ചതുശതം ഇന്ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764727 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: ീകരണം നിയന്ത്രിക്കാനും ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇന്ധനം ലാഭിക്കാനുമെല്ലാം സൈക്ലിംഗ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തിയ സൈക്ലിംഗ് പരിപാടിയായ സൈക്ലിംഗ് ബൈ ദ സീ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ സെൻസെക്സ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.government.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒരു റിപ്പോർട്ട്.
4: ഈ വർഷം സർക്കാർ ആകെ 131 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. അവാർഡ് ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. കേരളത്തിൽ നിന്നും ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനായ P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷണും, നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമലാമേനോന് പത്മശ്രീയും രാഷ്ട്രപതി സമ്മാനിക്കും. 16 പേർക്ക് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം സമർപ്പിക്കും. 1954 സ്ഥാപിതമായ പത്മ അവാർഡുകൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. കലാ, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, വ്യാപാരം, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിലെ അസാധാരണമായ നേട്ടങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കൂടുതൽ ശക്തമാക്കാനും മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനുമാണ് US നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഓനുമായും സംസാരിച്ച് സാഹചര്യം വിലയിരുത്തി. മേഖലയിൽ വീണ്ടും ഒരു യുദ്ധസാഹചര്യം ഒഴിവാക്കാനുള്ള US നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു.

0: നേടിയത്. എഫ്ഐഎച്ച് പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ നിന്നും രാജിവച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെയും ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ജിഒവി നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെയും അറിയിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 75 പോയിന്റ് ഉയർന്ന് 77167 നിഫ്റ്റി 26 പോയിന്റ് നേട്ടത്തിൽ 24129 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1520 രൂപ താഴ്ന്ന് 1,07,000 രൂപയും ഗ്രാമിന് 13,375 രൂപയുമാണ് ഇന്നത്തെ വില. സിബിഎസ്ഇ പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾക്ക് 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലബനാൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. എഫ്ഐഎച്ച് പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെൻ
3: 1 o'clock.
4: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്ന് രുചിക്കൂട്ടിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചപ്പാത്തിയാണ് ഇന്ന് വൈകുന്നേരമെങ്കിൽ, അല്ലെങ്കിൽ നാളെ ചപ്പാത്തി ഉണ്ടാക്കാൻ ആ ഒരു താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു വെറൈറ്റി കറി നിങ്ങൾക്ക് പരീക്ഷിക്കാം. ചപ്പാത്തിയാണ് മിക്കവർക്കും വൈകുന്നേരം അല്ലേ. ചപ്പാത്തിക്ക് മുട്ടയും വെജിറ്റബിളും തക്കാളി റോസ്റ്റും ഒക്കെ എന്നും ഉണ്ടാക്കി മടുത്തിരിക്കുകയായിരിക്കും. വെറൈറ്റി ആയിട്ട് ഒരു കറി നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോവാണ്. ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഈ വെറൈറ്റി കറി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. മുട്ട കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു രണ്ടെണ്ണം എടുക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എടുക്കാം. ഒരു പാൻ എടുക്കുക. ചൂടാകുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക്, അതൊക്കെ ആവശ്യത്തിന് മതി എരിവിന്റെ അനുസരിച്ച്. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് കാശ്മീരി മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും, ഇനി കുറച്ചും കൂടി ആഡംബരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് ആ ഒരു പൊടിമണം ഉണ്ടല്ലോ, പച്ചമണം ഒക്കെ, അതൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ എന്നിട്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്ത ഈ ഒരു കൂട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി പാനിലിട്ടൊന്ന് തിളപ്പിക്കുക. സെയിം പാൻ തന്നെ മതി കേട്ടോ, ഒരുപാട് പാത്രമൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ട് മുട്ട എടുത്തിട്ട് ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. മുട്ട ഇങ്ങനെ നമ്മൾ പുഴുങ്ങിയിടാറുണ്ട്, അല്ലെങ്കിൽ മുട്ട നമ്മൾ കട്ട് ചെയ്തിടാറുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് മുട്ട ഉണ്ടെന്ന് പോലും അറിയില്ല. നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ട് ആ ഗ്രേവി ആയിട്ട് അങ്ങ് മിക്സ് ചെയ്യുവാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ പൊടികൾക്കൊക്കെ നമുക്ക് വേണ്ടത് കാശ്മീരി മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഐറ്റംസ് മാത്രം മതി. കുരുമുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ തക്കാളിയൊക്കെ എടുക്കണം. അതുപോലെ പിന്നെ ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി പാൻ എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി, അങ്ങനെയുള്ള പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചേർത്തിട്ട് വഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സിയിലോട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ വെള്ളം കൂടി ചേർത്തിട്ട് തിളപ്പിക്കുക. രണ്ടു മുട്ട പൊട്ടിച്ചൊഴിക്കുക. സംഭവം റെഡിയായി. എല്ലാം ഒറ്റ പാനിൽ നടക്കും. ഒരുപാട് പാത്രത്തിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ തക്കാളി നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. തക്കാളി വേണോന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ട ആവശ്യമില്ല. കാരണം മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയും കൂടി ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കുറുകി തന്നെയായിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള കൂട്ടും മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയും ആ ഒരു തിക്നെസ് എന്തായാലും ഗ്രേവിയിൽ ഉണ്ടാവും. പക്ഷെ ചിലർക്ക് ചെറിയൊരു പുളിയും കൂടെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സവാളയൊക്കെ ഇടുന്ന സമയത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ നമ്മൾ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്ഥിരം നമ്മൾ മുട്ടക്കറി ഒരേ രീതിയിൽ ഉണ്ടാക്കുന്നു എന്ന് വീട്ടിലുള്ളവർക്ക് പരാതിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ കറി നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ദീപയാണ്. വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരി വൺ കുക്കാനി ഹാപ്പിലി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടി ആകെ കൊഴിഞ്ഞു പോയല്ലോ. ഈ ചോദ്യം കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. ഒരു 30 വയസ്സ് കഴിയുന്നതോടെ പലരിലും മുടി കൊഴിച്ചില് വളരെ രൂക്ഷമാകാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് കെമിക്കലുകൾ അടങ്ങിയ പല ഓയിലുകളും പല ഹെയർ മാസ്കുകളും നമ്മൾ പരീക്ഷിക്കാൻ തുടങ്ങുന്നത്. ഒന്നോർക്കുക, പരീക്ഷണം നടത്താനുള്ള ഒരു പരീക്ഷണശാലയല്ല നമ്മുടെ തലമുടി എന്നത്. അപ്പോ വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടി കൊഴിച്ചില് ചെറുക്കാൻ വേണ്ടിയുള്ള ചില ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു സമയം വിത്ത് മീ ആർ ജെ അപർണ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് ഇലകളെ കുറിച്ചാണ് കേട്ടോ. ഈ രണ്ട് ഇലകളും നമ്മുടെ മുടി കൊഴിച്ചില് കുറയ്ക്കാനായിട്ട് നമ്മൾ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പൊ പ്രധാനമായിട്ട് ആദ്യം പറയാൻ പോകുന്ന ഇല കറിവേപ്പാണ് കേട്ടോ. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് കറിവേപ്പ്. കറിവേപ്പിന്റെ ഗുണങ്ങൾ അറിയാത്ത മലയാളികളില്ല എന്നതും സത്യം തന്നെയാണ്. അപ്പൊ ഈ കറിവേപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് മുടി കൊഴിച്ചിൽ കുറയ്ക്കുക എന്ന് നോക്കിയാലോ. വൈറ്റമിൻ എ, ബി, സി, ഇരുമ്പ്, കാൽസ്യം, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയെല്ലാം സമ്പുഷ്ടമാണ് കറിവേപ്പ്. അതുകൊണ്ട് തന്നെ കേശസംബന്ധമായ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. അപ്പോ ഈ കറിവേപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇടയ്ക്ക് നമ്മുടെ തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോ കറിവേപ്പ് ഇനി വേസ്റ്റാക്കി കളയണ്ട. ഇപ്പൊ വീട്ടില് പച്ചക്കറിയൊക്കെ മേടിക്കുന്ന സമയത്ത് ഒരുപാട് കറിവേപ്പ് വാങ്ങുകയാണെങ്കിൽ ചില സമയത്ത് അത് വാടി പോകുന്നത് കാണാറുണ്ട്. ഇനി അങ്ങനെ വാടി പോകാൻ അനുവദിക്കരുത്. ഈ കറിവേപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാം എന്നിപ്പോ മനസ്സിലായില്ലേ. അപ്പോ വാടി പോകാൻ സമ്മതിക്കാതെ കറിവേപ്പൊക്കെ വേഗം തിളപ്പിച്ച് ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കുക. ഇങ്ങനെ തിളപ്പിച്ച് മാറ്റി വെക്കുന്ന വെള്ളം തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മുടിയെ പരിപോഷിപ്പിക്കാൻ നല്ലതാണ് കേട്ടോ. ഇതുകൊണ്ട് കഴിഞ്ഞില്ല, മറ്റൊരു ഇല കൂടിയുണ്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഇലയാണ് അത്. അതേതാണെന്ന് നോക്കിയാലോ. അത് മറ്റാരും അല്ല കേട്ടോ, പുതിന ഇലയാണ്. മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുവാനും അതുപോലെ തന്നെ താരൻ പോലുള്ള പ്രശ്നങ്ങളെ അകറ്റുവാനും വളരെ നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് വെറുതെ വെള്ളത്തിൽ തിളപ്പിച്ച് തലയിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇതല്ല, മറ്റൊരു ഐറ്റം ഞാൻ പറഞ്ഞുതരാം. അതിന് ഈ രണ്ടിലയും ഒരുമിച്ചാണ് വേണ്ടത് കേട്ടോ. നമുക്കറിയാം നമ്മളെ മുടി കൊഴിച്ചിൽ മാറാൻ അല്ലെങ്കിൽ മുടി വളരാനൊക്കെ പൊതുവെ എണ്ണ കാച്ചാറുണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇലകൾ ഉപയോഗിച്ച് എണ്ണ കാച്ചാട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ രണ്ട് ഇലകളും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ശേഷം നല്ല നാളികേരത്തിന്റെ വെളിച്ചെണ്ണ എടുത്ത് ചെറുതീയിൽ ചൂടാക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് ചെറുതീയിൽ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. എണ്ണയുടെ നിറമൊക്കെ മാറുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാട്ടോ. എന്നിട്ട് ഇത് തണുത്ത ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തലയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കും കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ, ഇങ്ങനെ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് മുടി കൊഴിച്ചിൽ മാറാനുള്ള രണ്ട് സിമ്പിൾ ട്രിക്കാണ് ഞാനിന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ സമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ ദാ ടാറ്റ പറയുകയാണ് കേട്ടോ. ഇത്രയും നേരം സമയത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിതാ വീണ്ടും വന്നിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന എല്ലാ പാട്ടുകൾക്കും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പാട്ടുകളും തന്നെ പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഭാവഗായകനാണ്, അതായത് പി ജയചന്ദ്രൻ. അപ്പോ പി ജയചന്ദ്രൻ ഹിറ്റ് സോങ്ങുകളൊക്കെ ആയിട്ട് ഗ്രാമഫോണിന്റെ മറ്റൊരു എപ്പിസോഡ് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് ആലിലത്താലിയുമായി എന്ന് തുടങ്ങുന്ന സോങ് ആണ്. മിഴി രണ്ടിലും എന്ന മൂവിയിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്. വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. രവീന്ദ്രൻ മാഷാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇന്ദ്രജിത്ത് കാവ്യ മാധവൻ കോമ്പിനേഷനിൽ വന്ന ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഈ ഒരു പാട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും എന്നത് സത്യം തന്നെയാണല്ലേ. അപ്പോ കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു ഡ്രീംസ്. ഡ്രീംസ് മൂവിയിലെ കഥയും കഥാപാത്രങ്ങളും സാഹചര്യങ്ങളും ഒക്കെ മലയാളികൾക്ക് മറക്കാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ്. അപ്പോ ഈ മൂവിയിലെ കണ്ണിൽ കാശി തുമ്പകൾ എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു റൊമാന്റിക് സോങ് അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് വിദ്യാസാഗറാണ്. പാടിയിരിക്കുന്നത് നമ്മുടെ ഭാവഗായകനും ഗായത്രി അശോകൻ എന്നിവർ ചേർന്നിട്ടാണ്. അപ്പോ ഈ മനോഹരമായ പാട്ട് തന്നെ കേൾക്കാം ഗ്രാമഫോണിൽ.

ചിറക്കൽ ശ്രീഹരിയെ അങ്ങനെ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലേ. ആ ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണിന്റെ ഭംഗി കാണിച്ച ഒരു പാട്ട്, അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ചന്ദ്രോത്സവം എന്ന മൂവിയിലെ ആരാരും കാണാതെ എന്ന് തുടങ്ങുന്ന പാട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഭാവഗായകൻ പാടി നമ്മുടെ മനസ്സിൽ ഒരു കുളിർമയായി തന്ന ഈ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. വിദ്യാജിയാണ് കേട്ടോ സംഗീതം പകർന്നിരിക്കുന്നത്. അപ്പൊ കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

നമ്മുടെ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായിട്ട് വന്ന ഒരു അടിപൊളി മൂവിയായിരുന്നു ക്രോണിക് ബാച്ചലർ. ഒരുപാട് ഒരുപാട് ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളൊക്കെ ഈ മൂവിയിൽ ഉണ്ടായിരുന്നല്ലേ. ഈ മൂവിയില് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ് പറയുന്നത്. ഈ മൂവിയില് ഒരുപാട് നല്ല പ്രണയഗാനങ്ങളും ഉണ്ട് കേട്ടോ. അതിലെ സ്വയംവര ചന്ദ്രയെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത്. കൈതപ്രമാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. സംഗീതം പകർന്നിരിക്കുന്നത് ദീപക് ദേവ്. സുജാത ചേച്ചിയും പി ജയചന്ദ്രനും ചേർന്ന് പാടിയ ആ മനോഹരമായ ഗാനം കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

എങ്കിലും നമ്മുടെ കണ്ണെന്ന് നനയിക്കുന്ന മൂവിയാണ് പെരുമഴക്കാലം. എങ്കിലും ഈ മൂവിയിൽ ഒരു പ്രണയഗാനമുണ്ട് കേട്ടോ, കല്ലായി കടവത്ത് എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് കൈതപ്രമാണ്, എം ജയചന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് സുജാത ചേച്ചിയോടൊപ്പം ചേർന്ന് പി ജയചന്ദ്രനാണ്. നമുക്ക് കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലോട്ടെ.

നമ്മുടെ ചോക്ലേറ്റ് താരം കുഞ്ചാക്കോ ബോബൻ രണ്ട് വ്യത്യസ്തമായ വേഷങ്ങളിൽ വന്ന് നിറഞ്ഞാടിയ സിനിമയായിരുന്നു ചിറകൊടിഞ്ഞ കിനാവുകൾ. ഈ സിനിമയിലെ ഒരു റൊമാന്റിക് സോങ്, അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നോട്ടോ. പാട്ട് ഏതാണെന്ന് മനസ്സിലായോ? നിലാക്കുടമെ എന്ന് തുടങ്ങുന്ന പാട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ആ പഴയ കാലത്തിലേക്ക് പോവല്ലേ. ആ ഒരു പഴമയുടെ മാധുര്യമൊക്കെ ഈ ഒരു പാട്ടിലുണ്ട്. ബി കെ ഹരിനാരായണനാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം പകർന്നിരിക്കുന്നത് ദീപക് ദേവാണ്. പി ജയചന്ദ്രൻ, മിൻമിനി എന്നിവർ ചേർന്ന് പാടിയ അമനോഹരമായ ഗാനം കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

കോമ്പിനേഷനിൽ വന്ന മൂവിയായിരുന്നു കറുത്ത പക്ഷികൾ. നമുക്കറിയാം ഈ ഒരു മൂവി എപ്പോ കണ്ടാലും നമ്മുടെ കണ്ണറിയാതെ നനഞ്ഞു പോവല്ലേ. അത്രയേറെ വൈകാരിക നിമിഷങ്ങൾ ഈ ഒരു മൂവിയിലുണ്ട്. കാഴ്ചയില്ലാത്തൊരു കുട്ടിയും പിന്നീട് ആ കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു പോകുന്ന ചിത്രം ഒരുപാടൊരുപാട് കാര്യമാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ സമൂഹം എങ്ങനെയാണ് മനുഷ്യന്മാരെ വേർതിരിച്ച് കാണുന്നത് എന്നൊക്കെ ഈ ഒരു മൂവിയിലൂടെ നമുക്ക് മനസ്സിലാകും. ഈ സിനിമയിലെ വെൺമുഖിലേതോ എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. മോഹൻ സിത്താരയാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മയും ഭാവഗായകന്റെ വോക്കലിൽ കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

ജ്യോതിർമയി കോമ്പിനേഷനിൽ വന്ന മൂവിയായിരുന്നു എന്റെ വീട് അപ്പുവിന്റെയും. നമുക്കറിയാം, നമ്മള് കുട്ടികളോട് എന്തൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴാണ് അവരുടെ മനസ്സ് വേദനിക്കുക എന്ന് ചിന്തിക്കാതെ പലരും പല കാര്യങ്ങളും മക്കളോട് പറയാറുണ്ടല്ലേ. അങ്ങനെ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇഷ്ടക്കേടുകൾ വളർന്ന് വളർന്ന് വലിയ പ്രശ്നമായി മാറുന്ന കഥ പറഞ്ഞ സിനിമയായിരുന്നു എന്റെ വീട് അപ്പുവിന്റെയും എന്ന് പറഞ്ഞ സിനിമ. അപ്പോ ഈ സിനിമയിലെ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് വാ വാവോ എന്ന് തുടങ്ങുന്ന സോങ് ആണ്. ആ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി ഗ്രാമഫോണിൽ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഔസേപ്പ് അച്ഛൻ സാറിന്റെ മ്യൂസിക്കിൽ ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. പി ജയചന്ദ്രനോടൊപ്പം ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് സുജാത ശേഷിയും ചേർന്നിട്ടാണ് കേട്ടോ. അപ്പോ ഈ ഒരു പാട്ട് തന്നെ കേൾക്കാം അടുത്തതായി ഗ്രാമഫോണിലൂടെ.

ഭാവഗായകന്റെ പാട്ടുകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പാട്ടുണ്ട്. അതും ഗ്രാമഫോൺ എന്ന ഈ പ്രോഗ്രാമിൽ വരുമ്പോൾ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പാട്ട്. പാട്ട് ഏതാണെന്നറിയണ്ടേ? നമ്മുടെ ഗ്രാമഫോൺ മൂവിയിലെ എന്തെയ്യുന്നും വന്നില്ല എന്ന് തുടങ്ങുന്ന സോങ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് കേട്ടോ ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം പകർന്നിരിക്കുന്നത് വിദ്യാജിയും. ഒരു ഗസലിന്റെ ശൈലിയിൽ പോകുന്ന ഈ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടോടു കൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡും ദാ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഇത്രയും നേരം ഗ്രാമഫോണിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്ന് കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: കൊച്ചി
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡി ടോക്കിൽ ഇന്ന് കൂടെയുള്ളത് ദീപയാണ്. എന്നോടൊപ്പം ഇന്ന് മെഡി ടോക്കിൽ എത്തിയിരിക്കുന്നത് പരുമല ഹോസ്പിറ്റലിലെ HOD ആൻഡ് കൺസൾട്ടന്റ് റുമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മെഡി ടോക്കിലേക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. ഇന്ന് നമ്മൾ കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം ആളുകൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് മെഡിടോക്കിലൂടെ പറയാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇപ്പൊ പൊതുവെ റുമറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നത് അവാദ രോഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ എന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ. ശരിക്കും എന്തൊക്കെ രോഗങ്ങളാണ് റുമറ്റോളജിസ്റ്റ് ഡോക്ടർ നിർവഹിക്കുന്നത്?
2: വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത്. എൻ്റെ തന്നെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, എന്താണ് നിങ്ങൾ ഈ റുമറ്റോളജിസ്റ്റിൽ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിരോധ വ്യവസ്ഥ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം ആ ഒരു രോഗപ്രതിരോധ വ്യവസ്ഥ നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ വരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം പ്രധാനമായിട്ടും സന്ധികളിലാണ്, ജോയിൻസിലാണ് നീര്, വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയൊക്കെ ഉണ്ടാക്കുന്നത്. അവയെ നമ്മൾ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് രോഗങ്ങൾ എന്ന് പറയും. പൊതുവേ നമ്മൾ പറഞ്ഞ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, ആമവാദം അഥവാ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അൻകൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, റിയാക്റ്റീവ് ആർത്രൈറ്റിസ് മുതലായ രോഗങ്ങൾ. മറ്റൊരു വിഭാഗം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ജോയിൻസിനെ മാത്രമല്ല ശരീരത്തിലെ ഏതവയവങ്ങളെ വേണമെങ്കിലും, അത് അടി മുതൽ മുടി വരെ എന്ത് അവയവങ്ങൾ വേണമെങ്കിലും ബാധിക്കപ്പെടാം, അതിന് തകരാറുകൾ ഉണ്ടാക്കാം. അതിനെയാണ് നമ്മൾ സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അക്കൂട്ടത്തിലുള്ളവയാണ് SLE അഥവാ ലൂപ്പസ് രോഗം, ജോഗ്രൻ സിൻഡ്രോം, ഇൻഫ്ലമേറ്ററി മയോസൈറ്റിസ്, ക്ലിയറോഡർമ മുതലായ രോഗങ്ങളെല്ലാം തന്നെ, വാസ്കുലൈറ്റിസ് ഒക്കെ. അപ്പൊ ഈ രോഗങ്ങളെല്ലാം തന്നെ റുമറ്റോളജിസ്റ്റ് ആണ് പൊതുവെ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് അസ്ഥികളും മസിലുകളും സന്ധികളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ, അവയ്ക്കുണ്ടാകുന്ന നീര്, വേദന, വീക്കം, അതിനാണ് സോഫ്റ്റ് ടിഷ്യൂ റുമാറ്റിസം എന്ന് പറയും. ഇതുകൂടാതെ ശരീരം ആസകലം വേദനകൾ ഉണ്ടാക്കുന്ന ഫൈബ്രോമയാൾജിയ പോലത്തെ രോഗങ്ങൾ, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു കുറവോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം കൂടുതലോ ഡിസ്റെഗുലേറ്റഡോ ആകുമ്പോൾ, ഇമ്മ്യൂൺ ഡിസ്റെഗുലേഷൻ സിൻഡ്രോംസ്, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, ഓട്ടോ ഇൻഫ്ലമേറ്ററി സിൻഡ്രോംസ്, ഇങ്ങനെ ഒരു നൂറുകണക്കിന് അസുഖങ്ങൾ റുമറ്റോളജിയിൽ ഓൾറെഡി വെൽ ഡിഫൈൻഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഒരു താരതമ്യേന ഒരു പുതിയ ശാസ്ത്രശാഖ, മെഡിക്കൽ ശാസ്ത്രശാഖ എന്ന നിലയിൽ എപ്പോഴും അനുദിനം പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
1: പക്ഷെ എന്നാലും ആളുകൾക്ക് ഇപ്പോഴും സംശയമാണ് അല്ലെ, എന്താണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്.
2: ഈ രോഗങ്ങളുടെ പേരൊന്നും അവർ കേട്ടിട്ടില്ലല്ലോ, അവർക്കത് എപ്പോഴും ഒരു ഇതെല്ലാം പേരൊക്കെ പറയുമ്പോൾ അവർ ഞെട്ടും.
1: ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ വീട്ടിൽ തന്നെ ഇപ്പൊ അമ്മമാരാണെങ്കിലും കുറച്ച് പ്രായമുള്ളവരൊക്കെ എപ്പോഴും പറയുന്നതാണ് മുട്ടുവേദന സന്ധിവാദത്തിന്റേതാണ് എന്നൊക്കെ ഉള്ളത്. ശരിക്കും ഈ സന്ധിവാദം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: സന്ധിവാദം എന്ന് പറയുന്ന ഒരു പദപ്രയോഗം തന്നെ കുറച്ച് അശാസ്ത്രീയമാണ്. നമ്മൾ മലയാളികൾ പൊതുവെ സന്ധികളിൽ ഉണ്ടാവുന്ന നീര, വേദന, വീക്കം വരുന്ന എല്ലാ രോഗങ്ങളെയും സന്ധിവാദം എന്നാണ് പൊതുവെ നമ്മൾ പറയുന്നത്. സന്ധിവാദം എന്ന് ഒരു രോഗി വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പരിശോധിച്ച് ജോയിന്റുകൾക്ക് നീര, വേക്കം, വീക്കം, വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയേണ്ടത് അത് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് ആണോ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണോ. അതായത് നമ്മുടെ പ്രായം കൊണ്ട്, നമ്മുടെ ഇതുവരെയുള്ള ഒരു ജീവിതത്തിന്റെ ആകെ തുകയായിട്ട്, നമ്മുടെ ജീവിത രീതികളിലൂടെ നമ്മുടെ സന്ധികൾക്കുണ്ടാവുന്ന തകരാറും അതിനോടനുബന്ധിച്ചുണ്ടാവുന്ന ആർത്രൈറ്റിസ് രോഗങ്ങളും, അതാണ് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്. നമ്മളതിനെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് വിളിക്കും. അതാണ് നമ്മൾ കൂടുതലും ഈ പ്രായമായവരിൽ കാണുന്ന മുട്ടുവേദന, മുട്ടിന്റെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, കാൽപാദത്തിന്റെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ. കുറച്ചുകൂടി ചെറുപ്പക്കാരിൽ കൂടുതലും കാണുന്നത് ഞാൻ മുകളിൽ പറഞ്ഞ പോലെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തന്നെ സന്ധികളെ അറ്റാക്ക് ചെയ്തിട്ട് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് രോഗങ്ങൾ ഉണ്ടാക്കും. അവയാണ് ആമവാദം, സോറിയാറ്റിക് ആർത്രൈറ്റിസ് അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം, ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് രോഗങ്ങളെല്ലാം. ഇത് രണ്ടും കൂടാതെ ഞാൻ മുകളിൽ പറഞ്ഞ സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും സന്ധികൾക്ക് നീരും, വേദനയും, വീക്കവും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നവയാണ്. അപ്പോൾ ഒരു സന്ധിവാദം, എനിക്ക് സന്ധിവാദം ഉണ്ടോ ഡോക്ടർ എന്നൊരു രോഗി ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോട് തിരിച്ചു പറയുന്നത്, നിങ്ങൾക്ക് സന്ധിവാദം എന്ന് പറയുന്ന രോഗലക്ഷണമുണ്ട്, അത് എന്ത് രോഗം കൊണ്ടാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, അതിനാണ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് നമ്മൾ അവരോട് പറയും.
1: ഓക്കെ, ഇപ്പൊ അതുപോലെ തന്നെ ഒരു ഏജ് കാറ്റഗറി, അതായത് പ്രായം കൊണ്ടാണോ അങ്ങനെ ഉണ്ടാവുന്നത്, അതോ കുട്ടികളിലും ഇതൊക്കെ കാണാറുണ്ടോ ഇങ്ങനെ ഒരു പ്രശ്നം?
2: പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാത് അത് പ്രായമുള്ളവരിൽ മാത്രം കാണുന്ന ഒരുതരം അസുഖങ്ങളാണ് ഈ വാതരോഗങ്ങളെല്ലാം എന്നുള്ളത്. അങ്ങനെയില്ല, റുമറ്റോളജി അസുഖങ്ങൾക്ക് പ്രായഭേദമേ ഇല്ല. പിഞ്ചു കുഞ്ഞു മുതൽ നമുക്കൊരു വാർദ്ധക്യത്തിലേക്ക് കടന്നു വർഷങ്ങളായ ആൾക്കാർ പോലും റുമറ്റോളജി അസുഖങ്ങൾ ഉണ്ടാവാം. ഇന്ന് രാവിലെ പോലും ഞാൻ ഒരു 8 മാസം പ്രായമായ കുഞ്ഞ് അർത്രൈറ്റിസ് സസ്പെക്ട് ചെയ്യുന്ന ഒരു കുഞ്ഞിനെ കണ്ടിട്ട് വരുന്നതേ ഉള്ളൂ. നമുക്ക് 90 വയസ്സിൽ ആദ്യമായിട്ട് ഈ സിംറ്റംസുമായിട്ട് വരുന്ന രോഗികളും ഉണ്ട്. അപ്പം പ്രായം അതിനൊരു ഒരു ഒരു ഒരു ഒരു ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. റുമറ്റോളജി അസുഖങ്ങൾക്ക് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ല. പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, ട്രാൻസ്ജെൻഡേഴ്സിന് എല്ലാവർക്കും ഇതെല്ലാം വരാം. പക്ഷെ ചില അസുഖങ്ങൾ ചില പ്രായം കാറ്റഗറികളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളിൽ 16 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നതിനെ നമ്മൾ ജുവനൈൽ ആർത്രൈറ്റിസ് എന്ന് വിളിക്കും. ജുവനൈൽ ലൂപ്പസ് രോഗങ്ങളുണ്ട്. അഡൽട്ടിൽ ഉണ്ടാവുന്ന എല്ലാ വാദരോഗങ്ങൾക്കും ഒരു കുട്ടികളിലുള്ള ജുവനൈൽ വെർഷൻസ് ഉണ്ട്. അപ്പം എല്ലാ കാറ്റഗറി, ഏത് പ്രായത്തിലുള്ള എല്ലാ രോഗങ്ങളും, എല്ലാ റുമറ്റോളജി രോഗങ്ങളും ഏത് പ്രായത്തിലുള്ള ആൾക്കാരെയും എപ്പോ വേണമെങ്കിലും ബാധിക്കാൻ സാധ്യതയുള്ളതാണ്.
1: ഇപ്പം ഒരു രോഗം വരുന്ന സമയത്ത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു കാറ്റഗറി ഉണ്ട്. ഇത് ശരിക്കും ഒരു ജീവിതശൈലി രോഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണോ, അതോ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് തടയാൻ സാധിക്കും?
2: എല്ലാ റുമറ്റോളജി രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. പക്ഷെ അതിൽ ചില രോഗങ്ങളൊക്കെ ജീവിതശൈലിയുമായി ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ളവ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രായമാവുമ്പോൾ നമ്മുടെ ഇതുവരെയുള്ളൊരു ജീവിതക്രമത്തിന്റെ ഭാഗമായിട്ട് മുട്ടുകളിലും മറ്റ് സന്ധികളിലും ഒക്കെ ഉണ്ടാവുന്ന ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് രോഗം, അത് നമുക്കൊരു ജീവിതശൈലി രോഗമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പൊ അത് നമുക്ക് തടയാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അമിതഭാരം ഒഴിവാക്കാം, ഒരു ചിട്ടയായ ഭക്ഷണ രീതി, ചിട്ടയായ വ്യായാമ ക്രമം, അപ്പൊ അങ്ങനെ നമ്മൾ സന്ധികളെ ഒരുപാട് അധികം ഉപദ്രവിക്കാതിരിക്കുക. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്കിത് തടയാനായിട്ട് പറ്റുമായിരിക്കും. അതുപോലെ തന്നെ പൊതുവെ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, യൂറിക് ആസിഡിന്റെ ഡിപ്പോസിഷൻ കൊണ്ട് ശരീരത്തിലുണ്ടാവുന്ന ഗൗട്ട് പോലെയുള്ള അസുഖങ്ങൾ, അത് ഒരു ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കാവുന്നതാണ്. അങ്ങനെയുള്ള രോഗങ്ങളിൽ നമ്മൾ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്ററി റെസ്ട്രിക്ഷൻസ് പറയാറുണ്ട്. പിന്നെ എല്ലാ ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളുടെയും ഒരു കോമൺ റിസ്ക് ഫാക്ടർ സ്മോക്കിംഗ് ആണ്. ഇപ്പൊ സ്മോക്കിംഗ് ഉള്ള രോഗികളിൽ 3 മുതൽ 10% വരെ ഈ ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളെല്ലാം കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ സ്മോക്കിംഗ് നമ്മൾ ഒഴിവാക്കാൻ പറയും, മദ്യപാനം ഒഴിവാക്കാൻ പറയും, ഭക്ഷണക്രമത്തിൽ ഒരു മിതത്വം പാലിക്കാൻ പറയും, റെഗുലറായി വ്യായാമം ചെയ്യാൻ പറയും. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ പൂർണ്ണമായിട്ട് തടയാൻ പറ്റില്ലെങ്കിലും നമുക്കത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും.
1: ഓക്കെ ഡോക്ടർ, ഇനിയിപ്പം ഒരു സാധാരണ വ്യക്തിക്ക് ഈ പറഞ്ഞതുപോലെ റുമറ്റോളജി രോഗങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ, നമുക്ക് എന്ത് രോഗമാണെങ്കിലും അതിന് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം നമുക്ക് ഈ ഒരു കാറ്റഗറിയിലും പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മളൊരു ഡോക്ടറിനെ പോയി ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് കാണേണ്ടത്?
2: നമുക്ക് കൂടുതലും റുമറ്റോളജി ഒപിയിൽ ഒരു റുമറ്റോളജിസ്റ്റിനെ തേടി വരുന്ന രോഗികൾ ഭൂരിഭാഗവും അവരുടെ ജോയിന്റ്സിന്, ഒന്നിലധികം ജോയിന്റ്സിൽ നീരവേദന വീക്കം അല്ലെങ്കിൽ

0: രോഗലക്ഷണം. അപ്പൊ അവർക്ക് ക്ഷീണം ഉണ്ടാവാം, മറ്റു ചിലർക്കായിട്ട് വിട്ടുമാറാത്ത പനിയായിരിക്കും, ശരീരം വേദനയായിരിക്കും, ചിലർക്ക് ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളായിരിക്കും, ചുമ, ശ്വാസംമുട്ടൽ, ചിലർക്ക് ഹൃദയവുമായി ബന്ധപ്പെട്ടത്, ചിലർക്ക് കൈകാലുകളിൽ പെരുപ്പ് തരിപ്പ് ന്യൂറോപ്പത്തി സിംറ്റംസ്, ചിലർക്ക് തൊലിപ്പുറത്തുള്ള റാഷസ്, കണ്ണിലുണ്ടാവുന്ന ചുവപ്പ്, നീര്, വെള്ളം വരിക മുതലായ ലക്ഷണങ്ങൾ, അങ്ങനെ എന്തും അടി മുതൽ മുടി വരെ ഏതവയവും ബാധിക്കപ്പെടാം. അപ്പൊ ഈ എല്ലാ രോഗലക്ഷണങ്ങൾക്കും ഉടനടി നമ്മൾ പേടിച്ച് റൂമറ്റോളജിസ്റ്റിനെ കാണാൻ പോകേണ്ട കാര്യമില്ല. ജനറലി നമ്മളൊരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത വേദനകൾ, നീര വീക്കമുണ്ടെങ്കിൽ ഒരു റൂമറ്റോളജി ഒപ്പീനിയൻ തേടുന്നതിൽ കുഴപ്പമില്ല. ബാക്കി പറഞ്ഞ ഈ സിസ്റ്റമിക് രോഗലക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ ഡോക്ടർ, നിങ്ങളുടെ ഫിസിഷ്യൻ, ഓർത്തോപീഡീഷ്യൻ, ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് നിങ്ങളെ കണ്ട് അവർക്ക് ഇതൊരു റൂമറ്റോളജി അസുഖമാണെന്ന് ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ അവരാണ് റൂമറ്റോളജിസ്റ്റിന് അടുത്തോട്ട് റെഫർ ചെയ്യേണ്ടത്.
1: ഇനിയിപ്പോ അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു അസുഖം വരുന്ന സമയത്ത് കൂടുതൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് ഇപ്പം വേദന സംഹാരികളും അല്ലെങ്കിൽ സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകളുമാണല്ലോ. അപ്പൊ ഇതല്ലാതെ വേറെ എന്തൊക്കെ ചികിത്സാ രീതികളാണ് നമ്മൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കൊടുക്കാറുള്ളത്?
0: ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ രോഗങ്ങളിലെല്ലാം പ്രധാന രോഗലക്ഷണം വേദനകളായതുകൊണ്ട് തന്നെ, അതുപോലെ ഇതെല്ലാം ഇൻഫ്ലമേറ്ററി രോഗങ്ങളായതുകൊണ്ട് നമ്മൾ വേദന സംഹാരികൾ അഥവാ പെയിൻ കില്ലേഴ്സ്, പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്ന് നിലയ്ക്ക് സ്റ്റീറോയിഡ്സ് യൂസ് ചെയ്യും. പക്ഷെ ഇത് മാത്രമല്ല നമ്മുടെ പ്രധാന ആയുധങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരു താൽക്കാലികമായി നമ്മുടെ പ്രധാന മരുന്നുകൾ ഉപയോഗിച്ച് അവർ പ്രവർത്തിച്ചു വരുന്ന അത്രയും സമയത്തോളം രോഗം നിയന്ത്രിക്കണം, രോഗിക്ക് ആശ്വാസം കിട്ടണം, അതിനുവേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് താൽക്കാലികമാണ്, കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ വേദന സംഹാരികളും നമ്മൾ സ്റ്റീറോയിഡ്സും ഒക്കെ പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് നിർത്തും. സ്റ്റീറോയിഡ്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു പോകുന്ന ഒരു രോഗവും ലോകത്തെങ്ങും ഇല്ല. നമ്മുടെ പ്രധാന മരുന്നുകൾ എന്ന് പറയുന്നത് ഡിസീസ് മോഡിഫൈങ് ആന്റി റുമാറ്റിക് ഡ്രഗ്സ് ആണ്, ഡിമാർട്സ് എന്ന് പറയും. അതിൽ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന മീത്തോട്രെക്സൈറ്റ്, സൾഫാസലസിൻ, ഹൈഡ്രോക്സി ക്ലോറോക്കിൻ പോലെ കൺവെൻഷണൽ ഡിമാർട്സ് ഉണ്ട്, പുതിയ ടാർഗറ്റഡ് സിന്തറ്റിക് ഡിമാർട്സ് ഉണ്ട്, അതിനൂതനമായിട്ട് ജനിതക ഘടനയിൽ മാറ്റം വരുത്തി നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ബയോളജിക്കൽ ഡിമാർട്സ് ഉണ്ട്, ജൈവ ഇഞ്ചെക്ഷൻസ്. അതൊക്കെയാണ് രോഗത്തിനെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് അതുകൊണ്ടൊരു കോംപ്ലിക്കേഷൻ നമുക്ക് പേഷ്യൻസിന് ആർക്കും ഉണ്ടാവാതെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നവ. അതിന്റെ കൂടെ ഒരു സഹായത്തിന് മാത്രമാണ് നമ്മൾ വേദന സംഹാരികളും സ്റ്റീറോയിഡുകളും ഉപയോഗിക്കുന്നത്.
1: ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഇങ്ങനെ നമ്മൾ വെയിറ്റ് ഒക്കെ എടുക്കുന്നതുകൊണ്ടായിരിക്കുമോ കൂടുതലും നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ഓൾറെഡി ഒരു ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുന്ന ഒരു ജോയിന്റ് അല്ലെങ്കിൽ നിർവീക്കം വന്നിരിക്കുന്ന ജോയിന്റിലേക്ക് നമ്മൾ അതിനൊരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു എഫർട്ട് എടുത്ത് അതിന് കൂടുതൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കാൻ, അതിനെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഇൻഫ്ലമേഷൻ വേഴ്സ് ആവും.
1: എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വെയിറ്റ് എടുക്കാണ്ടിരിക്കുക.
0: അല്ലാതെ എക്സസൈസ് ചെയ്തത് കൊണ്ടോ കൂടുതൽ വെയിറ്റ് എടുക്കുന്നത് കൊണ്ടോ ഒരു ഓട്ടോഇമ്മ്യൂൺ രോഗം വരില്ല. അത് കൂടുതലും പരിക്കുകളാണ് അങ്ങനെ വരുന്നത്. പിന്നെ സോഫ്റ്റ് ടിഷ്യൂ റുമാറ്റിസം, നമുക്ക് ടെന്നീസ് എൽബോ വരും, കൈമുട്ട്, കൈക്കുഴയുടെ ഭാഗങ്ങളിൽ വേദന വരുന്ന ടെന്നീസ് എൽബോ, ഗോൾഫേഴ്സ് എൽബോ, മുട്ടിന്റെ തേയ്മാനം, ലിഗമെന്റ് സ്പ്രെയിൻ, അങ്ങനെയുള്ള സോഫ്റ്റ് ടിഷ്യൂ റുമാറ്റിസം അസുഖങ്ങൾ, ഷോൾഡറിന് ചുറ്റുമുള്ള വേദന, അതൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ട് അതുമൂലം ഉണ്ടാവുന്ന പരിക്കുകളോ അല്ലെങ്കിൽ അതുമൂലം ജോയിന്റിനുണ്ടാവുന്ന തകരാറുകളോ കൊണ്ട് സംഭവിക്കുന്നത്. ഇൻഫ്ലമേറ്ററി രോഗങ്ങൾ അങ്ങനെ വരാറില്ല.
1: ഓക്കെ ഡോക്ടർ, ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ കുറച്ച് ചികിത്സാ രീതികൾ ഡോക്ടർ ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ നമ്മളുടെ ഇപ്പം ലിവർ അല്ലെങ്കിൽ കിഡ്നി അങ്ങനെയുള്ള അവയവങ്ങളെ ബാധിക്കുന്നതാണോ, ബാധിക്കാൻ സാധ്യതയുള്ളതാണോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ?
0: ശരിക്കും മെഡിക്കൽ സയൻസിൽ ഇപ്പം ഏത് മരുന്നാണെങ്കിലും, അതിപ്പോ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് തന്നെ ആയിക്കോട്ടെ, എന്ത് മരുന്നാണെങ്കിലും അതിനൊരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൈഡ് ഇഫക്റ്റും അതിൽ ഡിസ്ക്രൈബ്ഡ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ അത് പേടിച്ചിട്ട് നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. എപ്പോഴും ഒരു ഡോക്ടർ എന്താ ചെയ്യുന്നത്, നമ്മളൊരു മരുന്ന് കൊടുക്കുമ്പോൾ ആ മരുന്ന് കഴിച്ച് രോഗം നിയന്ത്രണത്തിലാവുമ്പോൾ രോഗിക്ക് വരുന്ന ബെനിഫിറ്റും മരുന്ന് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള ഒരു റിസ്ക്കും കൂടെ കമ്പയർ ചെയ്ത് നോക്കും. എപ്പോഴും ബെനിഫിറ്റ് ആണ് റിസ്കിനേക്കാളും കൂടുതലെങ്കിൽ ആ മരുന്ന് നമ്മൾ ഉപയോഗിക്കാൻ പറയും. ഇനി നമുക്ക് ഒരിക്കലും ഒരു സൈഡ് ഇഫക്റ്റ് വരുമെന്ന് നേരത്തെ പ്രവചിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ മരുന്ന് കൊടുക്കുക, എന്നിട്ട് നമ്മൾ റെഗുലർലി ഫോളോ അപ്പ് ചെയ്യും. എന്തിനാണ്, എങ്ങാനും ഇനി എന്തെങ്കിലും ഒരു സൈഡ് ഇഫക്റ്റ് വന്നാലോ. അപ്പൊ അതിന് നമ്മൾ പേഷ്യന്റിന് റെഗുലർ ആയിട്ട് തിരിച്ചു വരാൻ പറയും, ദേഹപരിശോധന നടത്തും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സൂചനകൾ ഉണ്ടെങ്കിൽ ആ മരുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ പാർശ്വഫലങ്ങളെ പേടിച്ചിട്ട് ഒരു കാരണവശാലും നമ്മൾ ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കാൻ പാടില്ല. ശരിക്കും രോഗിയെക്കാളും ഡോക്ടേഴ്സിനാണ് കൂടുതൽ ടെൻഷൻ സൈഡ് ഇഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന്. അപ്പൊ അങ്ങനെ
1: അസുഖത്തിന്റെ മരുന്ന് കഴിച്ചാലും അതിനൊരു ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് നമുക്ക് മെഡിസിൻ എടുക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഡോക്ടർ?
0: ഒരുപാട് പേര് ഇത് ചോദിക്കാറുണ്ട്, ഡോക്ടർ മരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ലല്ലോ, ലൈഫ് ലോങ് കഴിക്കേണ്ടി വരില്ലേ എന്നുള്ളത്. അത് രോഗത്തിനെ ആശ്രയിച്ചിരിക്കും. റൂമറ്റോളജിയിൽ തന്നെ ഞാൻ ഈ

0: പറഞ്ഞ അസുഖങ്ങളിൽ ചിലതെല്ലാം ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു ഡിസ്ഫങ്ഷൻ കൊണ്ടാണ്. അത് നമുക്ക് നമ്മുടെ അങ്ങ് രോഗപ്രതിരോധ വ്യവസ്ഥയെ എടുത്ത് കളഞ്ഞിട്ട് രോഗം മാറി ഇനി നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് നിയന്ത്രിച്ച് അതുകൊണ്ട് രോഗിയുടെ അവയവങ്ങൾക്കോ രോഗിക്കോ ഒരു അപകടം ഉണ്ടാക്കാതെ ഒരു നോർമൽ ലൈഫ് അവർ ലീഡ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർ ചിലപ്പോൾ ലൈഫ് ലോങ് മരുന്ന് ചില അസുഖങ്ങൾക്ക് വേണ്ടി വരും. ബാക്കി ഒരു വിഭാഗം അസുഖങ്ങൾ ട്രാൻസിയന്റ് ആണ്. ആ ഒരു ഇമ്മ്യൂൺ ഡിസ്റെഗുലേഷൻ കുറച്ച് നാളുകൾക്ക് ശേഷം റീസെറ്റ് ആവാം. അപ്പൊ ചിലപ്പോൾ കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷത്തെ ട്രീറ്റ്മെന്റിന് ശേഷം റീഅസസ് ചെയ്ത് പീരിയോഡിക് റീഅസസ്മെന്റ് ചെയ്ത് രോഗം പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലായി എന്ന് തോന്നുമ്പോൾ മരുന്ന് കുറച്ച് കുറച്ച് കുറച്ച് കുറച്ച് ടേപ്പർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. ഒറ്റയടിക്ക്
1: അതിന്
0: ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്.
1: ഇപ്പൊ ഈ വാദരോഗങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മള് മിക്കവാറും എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് സ്ത്രീകളാണ് കൂടുതലും പറയാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സ്ത്രീകൾക്കാണ് കൂടുതൽ ഇങ്ങനെ ഒരു വാദരോഗം അങ്ങനെയൊക്കെ വരുന്നത്?
0: പാർഷ്യലി ശരിയാണെന്ന് നമുക്ക് എന്തായാലും ഒന്ന് പറയാൻ പറ്റും. കാരണം ചില അസുഖങ്ങളൊക്കെ ഇപ്പൊ ലൂപ്പസ് രോഗം, ജോഗ്രൻ സിൻഡ്രോം പോലത്തെ രോഗങ്ങളൊക്കെ പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നത് ഒരു 9 to 10 സ്ത്രീകളിലാണ് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ചില അസുഖങ്ങൾ പുരുഷന്മാരിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അൻകൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, ഗൌട്ട് പോലുള്ള രോഗങ്ങൾ പുരുഷന്മാരിൽ കാണപ്പെടും. അപ്പം ഇതിലൊരു ഒരു ജെൻഡർ റേഷ്യോയിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇതെല്ലാം ഈ എസ് എൽ ഇ വരുന്ന പുരുഷന്മാരുണ്ട്, അൻകൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് വരുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ രോഗലക്ഷണങ്ങൾ ഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതിന് വലിയ ഒരു ഫാക്ടറായിട്ട് നമ്മൾ എടുക്കാറില്ല. ആർക്ക് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും പ്രായഭേദമന്യേ ഒരു ജെൻഡർ ഭേദമന്യേ വരാവുന്ന അസുഖങ്ങളാണ് ഇതെല്ലാം.
1: ഓക്കെ, പിന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ടൈമിലാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാറുള്ളത് എന്ന്. അപ്പൊ കാലാവസ്ഥയായിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുമോ ഇങ്ങനൊരു അസുഖത്തെ?
0: ശരിക്കും ശാസ്ത്രീയമായിട്ട് അതിനൊരു അടിത്തറ ഉള്ളതായിട്ട് പഠനങ്ങളൊന്നും തെളിയിക്കുന്നില്ല. പക്ഷെ എന്റെ ഒപിയിലും വരുന്ന അമ്മമാരും അമ്മൂമ്മമാരും എല്ലാം ഭൂരിഭാഗം പേരും പറയും മഴക്കാർ കാണുമ്പോൾ തന്നെ വേദന തുടങ്ങി എന്ന് അവർ പറയും. ചിലപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ ഫോളോ, ഒരു തണുപ്പ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റ് മൺസൂൺ സീസൺ വരുന്ന സമയത്തോ നമ്മുടെ ആ ജോയിന്റുകളിലേക്കുള്ള രക്തോട്ടത്തിന്റെ ഒക്കെ ചെറിയ വ്യതിയാനം അല്ലെങ്കിൽ ആ സോഫ്റ്റ് ടിഷ്യൂവിന്റെ ഒരു ഓൾട്ടറേഷനിൽ ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ കൂടുമായിരിക്കാം. പക്ഷെ രോഗത്തിന്റെ തോത് അതിനനുസരിച്ച് കൂടുന്നതായിട്ട് എവിടെയും ശാസ്ത്രീയമായിട്ട് പഠനങ്ങളില്ല. ഈ കംപ്ലൈൻസ് പറയുന്ന പേഷ്യൻസിൽ പോലും നമ്മൾ ആ സമയത്ത് രോഗത്തിന്റെ തോത് നോക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലും നോർമൽ ആയിരിക്കും. പക്ഷെ നമ്മൾ അവർക്ക് ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യും അങ്ങനെ പറയുന്നവരോട്.
1: ചിലപ്പോൾ എനിക്കൊന്ന് ആ സമയത്ത് അവർക്ക് വേദന കൂടുതലായിട്ട് അത് ഈ പണ്ട് മുതലേ പറഞ്ഞു വെച്ചിരിക്കുന്നത്
0: പറഞ്ഞു കേട്ട് അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും മഴക്കാർ വരുമ്പോൾ വേദന വരുമായിരിക്കും തോന്നുമായിരിക്കും.
1: തീർച്ചയായിട്ടും അതെ. അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, ഇപ്പം ഒരു വാദരോഗമാണ് യൂറിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ. അപ്പൊ അത് ശരിക്കും ഈ യൂറിക് ആസിഡിനെ നമ്മൾ പേടിക്കേണ്ട ഒരു സംഭവമാണോ?
0: ഒരുപാട് പേര് എന്റെ ഒപിയില് ബ്ലഡ് റിപ്പോർട്ടുമായിട്ട് വരും. എന്താ നിങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, യൂറിക് ആസിഡ് കൂടുതലാണ്. അപ്പൊ അവര് കൺസേൺ ആവുന്ന, അവർ ആങ്ഷ്യസ് ആവുന്നത് തന്നെ ആ ലാബ് റിപ്പോർട്ടിന്റെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റിനേക്കാളും അപ്പർ ലിമിറ്റിനേക്കാളും കൂടുതലായിട്ട് യൂറിക് ആസിഡ് വാല്യൂ ഉണ്ടെങ്കിൽ അവർ പേടിച്ച് ഓടിക്കൊണ്ടുവരും. അപ്പം ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പേടിക്കേണ്ട ഒരു വസ്തുവല്ല. നമ്മുടെ ശരീരത്തിൽ തലച്ചോറിന്റെ പ്രവർത്തനം, നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനം, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനം, നമ്മുടെ ഫെർട്ടിലിറ്റി, ഇതിലെല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പോണന്റാണ്. അപ്പൊ നമ്മുടെ തന്നെ ശരീരത്തിലെ പ്രോട്ടീൻ വിഘടിച്ചു വരുന്ന ഒരു എൻ പ്രൊഡക്റ്റ് ആണ് യൂറിക് ആസിഡ്. അത് കിഡ്നി വഴി പുറന്തള്ളപ്പെടുകയും ചെയ്യും. അപ്പൊ ചില സന്ദർഭങ്ങളിൽ എന്ത് പറ്റും, ഇതിന്റെ ഉൽപാദനം ശരീരത്തിൽ കൂടുതലായിരിക്കും. ഭക്ഷണത്തിലൂടെയോ എൻസൈമിന്റെ പ്രവർത്തനത്തിലൂടെയോ ഉൽപാദനം കൂടാം. ചില അവസരങ്ങളിൽ ഇതിന്റെ കിഡ്നി വഴി പുറന്തള്ളപ്പെടുന്നത് കുറഞ്ഞു പോകും. അപ്പൊ ഇത് രണ്ടും സംഭവിക്കുമ്പോൾ എന്ത് പറ്റും, രക്തത്തിൽ ഇതിന്റെ അളവ് കൂടുതലാവും. അതിനാണ് ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്നത്. ഹൈപ്പർ യൂറിസീമിയ ഉള്ള എല്ലാവർക്കും അതുമൂലം ഉണ്ടാവുന്ന ഗൌട്ടി ആർത്രൈറ്റിസ് വരണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ചില ആൾക്കാരിൽ അതിൽ ജനിതകമായിട്ടുള്ള കാരണങ്ങളുണ്ട്, അമിതഭാരമുണ്ട്, നമ്മുടെ മദ്യപാനമുണ്ട്, നമ്മുടെ ഭക്ഷണ രീതികളുണ്ട്, അങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ട് ഈ കൂടി നിൽക്കുന്ന യൂറിക് ആസിഡ് സന്ധികളിൽ ചെന്ന് അടിഞ്ഞുകൂടി അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി അവിടെ ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ടാക്കും. ഇത് ജോയിന്റ്സിൽ മാത്രമല്ല, ശരീരത്തിൽ ആസകലം എല്ലാ ടിഷ്യൂസിലും ഇത് ഉണ്ടാക്കാം. അപ്പൊ ഇതൊരു അതൊരു സിസ്റ്റമിക് രോഗം തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് യൂറിക് ആസിഡിന്റെ വാല്യൂ കാണുമ്പോൾ തന്നെ പേടിക്കേണ്ട. ഹൈപ്പർ യൂറിസീമിയ ഉണ്ടെങ്കിൽ ഇപ്പൊ യൂറിക് ആസിഡ് 7, 8, 9 ഒക്കെ ആണെങ്കിലും ചില ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യം വരില്ല. ചിലർക്ക് 5, 6 ആണെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യം. അപ്പൊ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡോക്ടറാണ് നിർണ്ണയിക്കേണ്ടത്. നിങ്ങളുടെ ബാക്കിയുള്ള രോഗങ്ങൾ, നിങ്ങളുടെ ശാരീരിക അവസ്ഥ, എന്തുകൊണ്ട് ഇത് കൂടി നിൽക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം.
1: അതിനുശേഷം ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു ഏജോ അല്ലെങ്കിൽ അതൊന്നും ഒരു ഘടകമേ അല്ല ഇങ്ങനൊരു പ്രശ്നം വരുന്നതിന്. അപ്പൊ ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു സ്ത്രീക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് അത് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അതെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമോ?
0: പ്രഗ്നൻസി നമുക്ക് പൊതുവേ റുമറ്റോളജിയിൽ നമുക്ക് കുറച്ചൊരു ഒരു ഡിഫിക്കൽട്ടി ഒരു ചാലഞ്ച് തരുന്ന സംഭവമാണ്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് കൺസേൺസ് ഉള്ളത്. ഒന്ന്, ഓൾറെഡി ഒരു റുമറ്റോളജി അസുഖമുള്ള ഒരു ഒരു ലേഡി ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവാൻ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ആകസ്മികമായി പ്രഗ്നന്റ് ആയി പോകുന്നു. എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് അവർ എന്ത് രോഗത്തിനാണോ ചികിത്സ എടുക്കുന്നത് അത് പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലായി ഒരു ആറ് മാസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം, രോഗനിയന്ത്രണം പൂർണ്ണമാണെങ്കിൽ റെമിഷനിലാണെങ്കിൽ മാത്രമേ പ്ലാൻഡ് പ്രഗ്നൻസി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് പറയും. ഇനി അഥവാ അവർ ആകസ്മികമായി പ്രഗ്നന്റ് ആയി പോയാൽ എന്ത് ചെയ്യും? കുറച്ച് കൺസേൺസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളിലെല്ലാം ഒന്നും പ്രഗ്നൻസിയിൽ കോമ്പാറ്റിബിൾ അല്ല, ബ്രസ്റ്റ് ഫീഡിങ്ങിന് കോമ്പാറ്റിബിൾ അല്ല. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ആ മരുന്നുകളെല്ലാം മാറ്റി പേഷ്യന്റ് അമ്മയ്ക്കും കുഞ്ഞിനും കോമ്പാറ്റിബിൾ ആയിട്ടുള്ള മരുന്നുകളാക്കി അത് മാറ്റി കൊടുക്കും. പിന്നെ ഒരു പ്രോബ്ലം ഉള്ളത്, പ്രഗ്നൻസിയിലെ ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ വലിയൊരു ഫാക്ടറാണ്. അപ്പൊ ചില രോഗങ്ങൾ പ്രഗ്നൻസി സമയത്ത് കുറയും, ഡെലിവറി കഴിയുമ്പോൾ ഫ്ലെയർ ആവും. ചില രോഗങ്ങൾ പ്രഗ്നൻസി സമയത്ത് ഫ്ലെയർ ആവും, ഡെലിവറി കഴിയുമ്പോൾ അത് നോർമലാവും. അപ്പൊ രോഗത്തിന്റെ തോത് അല്ലെങ്കിൽ ഡിസീസ് ആക്ടിവിറ്റി കോൺസ്റ്റന്റ്ലി മോണിറ്റർ ചെയ്യണം. സാധാരണ രോഗികളിൽ എങ്ങനെയാണോ നമ്മൾ ഫോളോ അപ്പ് ആൻഡ് മോണിറ്ററിംഗ് ചെയ്യുന്നത്, ഇത് കുറച്ചും കൂടെ ക്ലോസ് ആൻഡ് ക്ലോസ് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ആൻഡ് മോണിറ്റർ ചെയ്യും. എത്രയൊക്കെ ചെയ്താലും നമ്മൾ സാധാരണ ഒരു റുമറ്റോളജി അസുഖം ഇല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവാൻ റുമറ്റോളജി പേഷ്യൻസിന് കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. പ്രഗ്നന്റ് ആയാൽ തന്നെ ചിലപ്പോൾ ആദ്യ മാസങ്ങളിലുള്ള ഒരു പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ, അബോർഷൻ, പ്രഗ്നൻസി ലോസ്, ലേറ്റ് പ്രഗ്നൻസി ലോസ്, ചിലപ്പോൾ ആ സമയത്ത് അമ്മയ്ക്കുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്, ചില സമയങ്ങളിൽ വളർച്ചക്കുറവ്, ബി പി കൂടുതലാവുക, പ്രീ എക്ലാംസിയ വരിക, ബ്ലീഡിംഗ് ഇഷ്യൂസ്, അങ്ങനെ ഒട്ടനവധി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. എന്ന് വെച്ച് റുമറ്റോളജി അസുഖമുള്ള ആരും പ്രഗ്നന്റ് ആവുന്നില്ല എന്നല്ല, എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഈ അസുഖം തീരെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും ട്വിൻസിനെയും ട്രിപ്ലറ്റ്സിനെയും ഒക്കെ പ്രസവിക്കുന്നവരുണ്ട്. കുറച്ച് ചലഞ്ചിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ, അത് പോസിബിൾ ആണ്. ഒരു നേരത്തെ തന്നെ പ്ലാൻ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അത് കൊണ്ടു
1: അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൃത്യമായിട്ട് അതിന്റെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു റുമറ്റോളജി എന്ന് കേൾക്കുമ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഇപ്പൊ വീട്ടിൽ തന്നെ ചോദിക്കുക എന്താ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ പൊതുവേ സമൂഹത്തിൽ ഇതിനെ കുറിച്ചുള്ള ഒരു അവബോധം കുറച്ച് കുറവാണ് എന്ന് ഡോക്ടറുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. നമ്മളും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിൽ ഒരു മാറ്റം വരേണ്ടത് ഒരു ആവശ്യം തന്നെയല്ലേ?
0: റുമറ്റോളജി എന്ന് മാത്രമല്ല, എന്റെ ഒരു അഭിപ്രായം മെഡിക്കൽ സയൻസിനെ കുറിച്ച് തന്നെ അവബോധം നമുക്ക് എല്ലാവർക്കും കുറവാണ്. പക്ഷെ അങ്ങനെ നമ്മൾ തമാശയ്ക്ക് പറഞ്ഞാലും ബാക്കിയുള്ള ഒരു സമൂഹത്തിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് കുറെ കൂടെ അതിനെക്കുറിച്ച് ധാരണകളുണ്ട്. നമുക്കും ഇവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ രോഗികൾ വരാറുണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ ഒരു അവബോധം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് മുകളിലാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ കുറെ കൂടെ അത് അവെയർ ആണെങ്കിൽ മാത്രമേ ഡോക്ടേഴ്സിനും അത് ഈസി ആവുള്ളൂ. നമുക്ക് ഓരോ രോഗിയോടും ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമ്മൾ എത്ര കൺവിൻസ് ചെയ്താലും ഇവർ ഫോളോ അപ്പ് ഡ്രോപ്പ് ചെയ്യും, ട്രീറ്റ്മെന്റ് നിർത്തും. അപ്പൊ നമ്മൾ പിന്നെയും നമുക്ക് ഇതേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിലൊരു മാറ്റം എന്തായാലും വരണം. അപ്പൊ അതിനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത്, എല്ലാവരും കൂടുതൽ ഇതുപോലെ പ്രോഗ്രാംസ് ചെയ്യുന്നതും വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു മാറ്റം വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
1: അതെ അല്ലെ? പിന്നെ എല്ലാവരും സ്വയം ചികിത്സയിലേക്കും അല്ലെങ്കിൽ എന്താണെന്ന് കണ്ടുപിടിക്കാതെ സ്വന്തമായിട്ട്
0: ശാസ്ത്രീയമായി ചികിത്സയിലോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്.
1: ഇങ്ങനെയുള്ള
0: പേടികളൊക്കെ കാരണം പാർശ്വഫലങ്ങളെ പേടിച്ചിട്ട് ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഇതിലൊരു എക്സ്പെർട്ട് അല്ലാത്ത ഒരാളുടെ ഒരു ഒപ്പീനിയന്റെ പുറത്ത് കൺട്രോൾ ഈസി ആയിട്ട് കൺട്രോൾ ആകാവുന്ന ഒരു അസുഖം അവർ വേറെ കുറച്ച് അശാസ്ത്രീയമായ ചികിത്സകളിലോട്ട് പോയി അത് മുഴുവൻ മെസ്ഡപ്പായി ഭയങ്കര ഡിഫിക്കൽട്ട് ആവുന്ന സിറ്റുവേഷനിൽ തിരിച്ചു വരാറുണ്ട് ഒരുപാട്.
1: പിന്നെയുണ്ട് ഇപ്പൊ വേറൊരാള് എന്തെങ്കിലും ഒരു ചികിത്സ അല്ലെങ്കിൽ ആ ഒരു അവര് ചെയ്യുന്ന പോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മളുടെ ഹെൽത്തുമായിട്ട് അവരുടേതുമായിട്ട് ചിലപ്പോൾ ഇതാവണമെന്നില്ല,
0: നിർബന്ധം.
1: അതെ അതെ. അപ്പൊ ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നമുക്ക് ഇതിനെ കുറിച്ച് ശരിക്കും എന്താണെന്ന് പലർക്കും സംശയമുള്ള ഒരു കാര്യം, ഒരു ടോപ്പിക് നമ്മൾ ഇത്രയും നന്നായിട്ട് ഡോക്ടർ പറഞ്ഞു തന്നതിൽ താങ്ക് യു സോ മച്ച് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിൽ. അപ്പൊ ഇത്രയും നേരം നമ്മളുടെ മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പരുമല ഹോസ്പിറ്റലിലെ എച്ച്ഒഡി ആൻഡ് കൺസൾട്ടന്റ് റുമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥ് എസ് ആണ്. അപ്പൊ വീണ്ടും നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: திருவல்ல முத்து ஏட்டுமானூர் ரேடியோ மேக்ஃபாஸ் 90.4 டைம் செட்
1: 3 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിന് ഇരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്ത്രീശക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീശക്തിയിൽ കൂടെയുള്ളത് ദീപ. അധ്വാനിക്കാനുള്ള മനസ്സ്, ആത്മവിശ്വാസം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഏത് സാധാരണക്കാർക്കും കോടീശ്വരനാകാമെന്ന് ജീവിതം കൊണ്ട് കാട്ടിത്തന്ന ഒരു സ്ത്രീയുണ്ട്. അവരുടെ പേര് ദര്യാബൻ രജപുത് എന്നാണ്. നമ്മളുടെ ഇവിടെയല്ല, ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ബനസ്കന്ത ജില്ലയിലെ ആ വനിത ഇന്ന് അറിയപ്പെടുന്നത് ക്ഷീരറാണി എന്നാണ്. കഠിനാധ്വാനിയായ വീട്ടമ്മയിൽ നിന്ന് ഗ്രാമീണ ഇന്ത്യയിലെ വനിതാ സംരംഭകത്വത്തിന്റെ പ്രതീകമായി അവർ മാറിയത് സ്വയം സംശയിക്കാതിരുന്നതൊന്നുകൊണ്ട് മാത്രമാണ്. ഒരു സ്ത്രീ ഹൃദയം കൊണ്ട് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും ആവില്ല എന്നാണ് ജീവിതം കൊണ്ട് ദര്യാബൻ കാട്ടിത്തന്നത്. കന്നുകാലികളെ പരിചരിച്ച ഒരു പാവം വീട്ടമ്മയിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ജോലി നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ക്ഷീര ബിസിനസ് നടത്തുന്ന ഒരു സംരംഭകയാണ് ഇന്നവര്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷീര സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഒന്നായ ബനാസ് ഡയറിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അവർ പ്രതിദിനം 1000 ലിറ്ററോളം പാൽ വിതരണം ചെയ്യുന്നു. 300-ലധികം കന്നുകാലികളുള്ള അവരുടെ ക്ഷീര സംരംഭം ഇന്ന് പ്രതിവർഷം 1.85 കോടി രൂപ വരുമാനം നേടുന്ന വലിയൊരു ബിസിനസ്സായി വളർന്നു കഴിഞ്ഞു. ശരിക്കും ഇവരുടെ ഈ ഒരു വിജയം ഇന്ത്യയിലുടനീളമുള്ള ഗ്രാമീണ സ്ത്രീകൾക്ക് വലിയ പ്രചോദനമാണ് കാട്ടിക്കൊടുത്തിരിക്കുന്നത്. ഈ വീട് വിട്ട് പുറത്തുപോയി ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ടല്ലേ. അങ്ങനെയുള്ള സ്ത്രീകളിൽ ചിലർ പശുവിനെ വളർത്തിയും അതിന്റെ പാല് വിറ്റുമാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ 18 വയസ്സിൽ വിവാഹിതയായി ഭർത്തൃവീട്ടിലെത്തിയ ദര്യാബൻ വീട്ടിലുള്ള പശുക്കളെ നോക്കിയും പാൽ കറന്ന് പ്രാദേശികമായിട്ട് വിറ്റുമൊക്കെയാണ് ആദ്യകാലത്തൊക്കെ വരുമാനം കണ്ടെത്തിയിരുന്നത്. കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാനുള്ള ഒരു എളിയ ശ്രമമായി തുടങ്ങിയ കാര്യം ഇന്ന് കോടികളുടെ വരുമാനമുള്ള ഒരു ബിസിനസ്സായി വളർന്ന് പന്തലിച്ചു. മികച്ച അവസരവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും കൃത്യമായ പിന്തുണയും ലഭിച്ചാൽ ഗ്രാമീണ സ്ത്രീകൾക്കും വൻകിട സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് ദര്യാബൻ ജീവിതാനുഭവം കൊണ്ട് കാട്ടിത്തന്നു. ക്രമാനുഗതമായിട്ടുള്ള ഒരു വളർച്ചയായിരുന്നു ദര്യാബന്റേത്, പെട്ടെന്നല്ല. മൃഗസംരക്ഷണത്തിന്റെ അടിസ്ഥാന രീതികൾക്ക് അപ്പുറത്തേക്ക് വളരണമെന്ന് ചിന്തിച്ച അവർ ആദ്യം ചെയ്തത് കന്നുകാലികളെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ്. പാലുൽപാദനം കൂട്ടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ക്ഷീര വ്യവസായത്തെ വ്യവസ്ഥാപിതമായി വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഈ ഒരു തീരുമാനമാണ് ഒടുവിൽ അവരുടെയും പ്രദേശത്തുള്ള 1 dozen-ലധികം ആളുകളുടെയും ജീവിതം മാറ്റിമറിച്ചത്. ഇന്ന് ദര്യാബന്നിന്റെ ഫാമിലി ഏകദേശം 200 എരുമകളും 100 പശുക്കളും ഉൾപ്പെടെ ആകെ 300 മൃഗങ്ങളുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ഫാം കൈകാര്യം ചെയ്യുന്നത് ഒരു ചെറുകിട വ്യവസായം നടത്തുന്നതിന്റെ അത്രയും അധ്വാനം തന്നെ ആവശ്യമാണ്. ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി അവർ 14 തൊഴിലാളികളെയും നിയമിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കും ജോലി ആയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കൽ, മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, പാലുൽപാദനം എന്നിവ ഉൾപ്പെടെ ഫാമിന്റെ ഓരോ വശങ്ങളെപ്പറ്റിയും കൃത്യമായി പഠിച്ച് അതിന് യോജിച്ച ആളുകളെ ജോലിക്കായി നിയമിച്ച് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് അവർ ഈ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഠിനാധ്വാനം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ളവരിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്.

പുലർച്ചെ 3:30 ആരംഭിക്കും. പാൽ ശേഖരണത്തിനും ഫാമിലെ മറ്റു പ്രവർത്തനങ്ങൾക്കും ശേഷം അവരുടെ ഡയറിയിൽ നിന്ന് ദിവസവും 1000 ലിറ്ററോളം പാൽ ബനാസ് ഡയറിക്ക് നൽകും. ഇങ്ങനെ സ്ഥിരതയുള്ള വിതരണത്തിലൂടെ പ്രതിമാസം 20 ലക്ഷം രൂപയാണ് മൊത്തം വരുമാനമായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദരിയാബന്നിന്റെ ഡയറി മോഡൽ അയൽപ്രദേശങ്ങളിലെല്ലാം വലിയ ചർച്ചാ വിഷയവുമാണ്. സാമ്പത്തിക വർഷത്തെ രേഖകൾ പ്രകാരം അവരുടെ വാർഷിക വരുമാനം 1.85 കോടി രൂപയിലെത്തി. ശരിക്കും ഈ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നുള്ള വനിതാ സംരംഭകയെ സംബന്ധിച്ചിടത്തോളം ഇത് അസാധാരണമായിട്ടുള്ള ഒരു നേട്ടമാണല്ലേ. കന്നുകാലികളുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് മാത്രമല്ല, ഫലപ്രദമായിട്ടുള്ള മാനേജ്മെന്റ്, കൃത്യമായ ഉൽപാദനം, ക്ഷീര സഹകരണ ശൃംഖലയുമായുള്ള ശക്തമായ ബന്ധം, ഇതൊക്കെ കൊണ്ടാണ് അവർക്ക് ഈ വിജയം കൈവരിക്കാനായത്. ദരിയാബന്നിന്റെ വിജയത്തിൽ ബനാസ് ഡെയറി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. 10 ലക്ഷക്കണക്കിന് പാൽ ഉൽപാദകരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷീര സഹകരണ ശൃംഖലകളിൽ ഒന്നാണിത്. ബനാസ് ഡെയറിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന 4,72,000 പാൽ ഉൽപാദകരിൽ 1,68,000 പേരും സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തത്തിനുള്ള മികച്ചൊരു വേദിയായി ക്ഷീരമേഖല മാറുന്നു എന്നതിന്റെ തെളിവാണിത്. അപ്പൊ എന്തായാലും നമ്മളുടെ ദരിയാബന്നെ പോലെ പൂർണ്ണമായിട്ട് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് നിശ്ചയദാർഢ്യത്തിലൂടെയും സംരംഭക മികവിലൂടെയും വലിയ നേട്ടമാണ് ദരിയാബൻ കൈവരിച്ചത്. പരിമിതമായ സാഹചര്യങ്ങളിലും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്ന 10,000 കണക്കിന് സ്ത്രീകൾക്ക് ഇന്നവർ ഒരു വലിയ പ്രചോദനമാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് നാട് വിട്ട് അല്ലെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യാനുള്ള അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസം അതിന് പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ മാറി നിൽക്കാനുള്ള അവസരം ഇല്ലായിരിക്കും. പക്ഷെ എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ചില സംരംഭമൊക്കെ തുടങ്ങി അതിൽ വിജയിക്കുക, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറെ പശുക്കളെ വാങ്ങി എന്തെങ്കിലും ചെയ്തതല്ല, കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷനിലാണ് ദരിയാബൻ പോയത്. അപ്പൊ അതുപോലെ എല്ലാവർക്കും ഓരോ തരത്തില് നമ്മളുടെ കഴിവിനനുസരിച്ച് വരുമാനം നേടാനായിട്ട് സാധിക്കും എന്നുള്ളതിന് തെളിവാണ് ദരിയാബനെ പോലുള്ള ആള്. അപ്പൊ എന്തായാലും ഇന്നത്തെ സ്ത്രീശക്തി ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കട് പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: ാണ് കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്, കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്,
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ടിക്കറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

കൊച്ചി 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
1: 4 o'clock. പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യൂറിക് ആസിഡ് കൂടിയാ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
3: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: Zero delivery.
6: Yes. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
5: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
6: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
5: ഫോൺ 7012-58-6661.
6: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ.
1: ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. അങ്ങനെ റേഡിയോ കഫേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സമയം 4 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ റേഡിയോ കഫേയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് കൂടെയുള്ളത് ദീപയാണ്. അപ്പൊ എന്തായാലും വേഗം തന്നെ നമ്മളുടെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് 9495730333 എന്ന നമ്പറിലേക്ക് വാട്സപ്പിലൂടെ ജോയിൻ ചെയ്യും. ഒരു കഫേയിലേക്ക് വാട്സപ്പിലൂടെ കയറാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല അല്ലേ. അല്ലാണ്ട് ഒരു കഫയിൽ വരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? പൈസ മുടക്കണം, കഫയിൽ കയറണം, എന്തെങ്കിലും കുടിക്കണം, ഇതെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല. ഒരു മണിക്കൂർ നമുക്ക് ഫുൾ എന്റർടൈൻമെന്റും പാട്ടുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ 9495730333 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ നമ്മളുടെ റേഡിയോ കഫേയിലേക്ക് ജോയിൻ ചെയ്യുക. നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് തന്ന രണ്ട് പേരുണ്ട്. രാജപ്പൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. രാജപ്പൻ ചേട്ടൻ ഒരു പപ്പട ബോളിയും അതുപോലെ ഒരു കപ്പ് കാപ്പിയാണോ ചായയാണോ എന്നറിയില്ല, എന്തോ കുടിച്ചോണ്ട് കുടിക്കാനുള്ള തയ്യാറെടുപ്പിൽ അതെല്ലാം എടുത്ത് വെച്ചിട്ട് റെഡിയായിട്ടിരിക്കുക നമ്മളുടെ റേഡിയോ കഫേയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് നമ്മുടെ സൽമൈത്ത. ഗുഡ് ഈവനിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഹായ് ദീപക്കുട്ടി, സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം. സൽമൈത്ത ഗുഡ് ഈവനിങ്. ഷീജ ചേച്ചി, ഹായ് ദീപ. ഷീജ ചേച്ചി ഇപ്പം വളരെ നല്ല കുട്ടിയായിട്ട് വരികയാണ്. കാരണം കൃത്യസമയം, മറ്റേത് ഉറങ്ങിപ്പോവും, സമയം അറിയില്ല, 4:30 ആകുമ്പോഴായിരിക്കും കയറി വരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, കൃത്യം 4 മണി കഴിയുമ്പോഴത്തേക്കും ഷീജ ചേച്ചി ഇവിടെ ഹാജരാണ്. ഗുഡ് ഈവനിങ് സുലൈ ചേട്ടൻ. ഹായ് ദീപ, ഗുഡ് ഈവനിങ് സുലൈ ചേട്ട. എൽസി ചേച്ചി എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ദീപു. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഒരു ചായയും ഒരു ബിസ്ക്കറ്റും ആ ചായക്കകത്ത് സ്നേഹമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ലീന ചേച്ചി, ഹായ് ഗുഡ് ഈവനിങ് മോളേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ലീന ചേച്ചി. അമ്പിളി ചേച്ചി എത്തിയിട്ടുണ്ട്. ഹായ്, ഞാൻ വന്നു. ഓക്കെ ഓക്കെ ഓക്കെ അമ്പിളി ചേച്ചി. റാണി ചേച്ചി, ഹായ് ദീപ ടീച്ചർ, റേഡിയോ കഫേയിൽ ഞാനും കൂടുന്നു. റാണി വർഗീസാൻ നല്ലോ ചേരാൻ നല്ലോ. ഓക്കെ റാണി ചേച്ചി, ഗുഡ് ഈവനിങ്. അമ്പിളി ചേച്ചി ഒരു ഗുഡ് ഈവനിങ് മോളെയും കൂടി അയക്കാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, റേഡിയോ കഫേയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ലായിരുന്നു. ഒരു പനി പിടിച്ചു, പനി പിടിച്ചു. നമ്മൾ ഇപ്പോഴത്തെ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജലദോഷമോ ചുമയോ അല്ലെങ്കിൽ ഒച്ചയടപ്പോ ഒന്നുമല്ല കേട്ടോ. ഇപ്പോഴത്തെ പനി പലരും പറയുന്നുണ്ടായിരുന്നു, ശരീരം നല്ല ചൂടാവും, അതുപോലെ തന്നെ വിറയൽ, പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണം, ബോഡി പെയിൻ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെയും അവസ്ഥ. ഇന്നലെ മുതല് തീരെ വയ്യ. പക്ഷെ ഇന്ന് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വരേണ്ടി വന്നു. കാരണം വേറെ ആരും ഇല്ലല്ലോ. പാവം പിടിച്ച അപർണയെ കൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യിപ്പിക്കുന്ന ശരിയല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വരാമെന്ന് കരുതി. എന്നാലും റേഡിയോ കഫേയിൽ എങ്ങനെ ചെയ്യുന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളിവിടെ ആക്റ്റീവായിട്ടിരിക്കുമ്പോഴേക്കും നമുക്ക് ഒരു പ്രശ്നമില്ലാന്ന് നമുക്ക് തോന്നും. ഗീത ചേച്ചി, ഞാനും എത്തി എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട് എൽസി ചേച്ചി കളിയാക്കിയതാണ്. ഒരു സ്നേഹം കൊണ്ടൊരു ചായ, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ എന്താ, അതിനകത്തെ സ്നേഹം ഒറിജിനൽ ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൂടെ ഒരു ബിസ്ക്കറ്റും തന്നിട്ടുണ്ടല്ലോ, സന്തോഷം. ആശ ചേച്ചി, ആശ ചേച്ചി ചക്കപ്പരിയും മുറുക്കും അതും കൂടി തീർത്തിട്ട് വരാമേന്നാ. അപ്പോഴേക്കും ദീപ പാട്ടൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കേ. ഞാനപ്പോൾ ഇതും കൂടി കഴിച്ചിട്ട് വരാമെന്നാണ് ആശ ചേച്ചി പറയുന്നത്. ശരി, ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ചക്കപ്പരിയും മുറുക്കും കഴിക്കാൻ കുറച്ച് സമയമെടുക്കും, അപ്പോഴേക്കും നമുക്ക് പാട്ടൊക്കെ കേട്ടിട്ട് വരാം. എൽസി ചേച്ചി, ഓ അങ്ങനെയാണല്ലേ, ഇപ്പോഴാണ് എനിക്ക് കത്തിയത് എന്നുള്ളത്. ശരി, അപ്പം ചക്കപ്പരി പതുക്കെ കഴിക്കണം കേട്ടോ. എല്ലാവരുടെയും കൊതി പിടിക്കും ആ തൊടുപുഴക്കെ ഇരിക്കുക. കാരണം വിത്ത് ഫോട്ടോയൊക്കെ അങ്ങ് ഇട്ടേക്കുക. പ്രത്യേകിച്ച് 2 മുറുക്കും കുറച്ച് ചക്കപ്പേരിയും. ചായ ഒന്നും ഇല്ല എന്തോ, അതറിയില്ല. എന്തായാലും കഴിക്കാനുള്ളൊരു സമയം എല്ലാവർക്കും കൊടുക്കാം. പപ്പടബോളിയും ചായയും കുടിക്കുന്ന നമ്മളുടെ രാജപ്പൻ ചേട്ടനുണ്ട്. അപ്പം എല്ലാവരും 4 മണി സമയത്ത് ഇതൊക്കെ ആയിരിക്കുമല്ലോ പരിപാടി. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു പാട്ടിട്ട് ഒരു ബ്രേക്ക് കൊടുക്കുന്നത്. അപ്പം എന്തായാലും ബ്രേക്കിൻ്റെ സമയത്ത് നമുക്ക് പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: ചെല്ലത്തലിവിടെ ഏറ്റുകൊണ്ടകലും ഉള്ളത്തലിൽ കാതുകുത്തിനൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീ തിരുമാലിക്കാറ്റേ. അന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളിരണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വരും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാൻ.

കനം കുറഞ്ഞ പൊരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.

അങ്ങനെ നമ്മുടെ നമ്മളുടെ റേഡിയോ കഫേയിലെ ഹൈഡ് ആൻഡ് സീക്ക് എന്നാണ് ആദ്യം വന്നത് കേട്ടോ. നമ്മുടെ സിനിമാസ്കോപ്പ് റൗണ്ട് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഷീബ ചേച്ചി എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ദീപക്കുട്ടി, ഞാനും എത്തി. രാജപ്പൻ ചേട്ടൻ ഓക്കെ. അപ്പം എന്തായാലും നമുക്ക് നമ്മളുടെ സിനിമാസ്കോപ്പിൽ ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള, നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന, ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്ത രണ്ട് ക്വസ്റ്റ്യൻസ്. അതിലൊന്നെന്ന് പറയുന്നത്, കുറച്ച് ഹിൻറ്റ് ഞാൻ തരും. കുറച്ച് ഹിൻറ്റ് തന്നിട്ട് അത് ഏത് സിനിമയാണെന്ന്, അതായത് നായകൻ്റെ അച്ഛൻ ഇന്ന ആള്, നായികയുടെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. ഏത് സിനിമയാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ്. അത് മാത്രമേ ഉള്ളൂ കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ നിങ്ങളൊക്കെ പുലികളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇതിനൊന്നും ഉത്തരം അയക്കണം എന്നുണ്ടെങ്കിൽ 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അറിയിക്കാം. അപ്പൊ റെഡിയാണല്ലോ അല്ലെ എല്ലാവരും. ഫസ്റ്റ് ഹിൻഡ് എന്ന് പറയുന്നത് നായകന്റെ അച്ഛൻ, നായകന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, നായകന്റെ അച്ഛൻ നെടുമുടി വേണുവാണ്. നായകന്റെ അച്ഛൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നെടുമുടി വേണുവാണ്. അതാണ് ഫസ്റ്റ് ഹിൻഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹിൻഡിൽ ആർക്കും കിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം നായകന്റെ അച്ഛനായിട്ട് എത്രയോ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇനി നായികയുടെ അച്ഛൻ ബാലചന്ദ്ര മേനോൻ, അത് വളരെ റയറാണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഹിൻഡിൽ കിട്ടും. നായകന്റെ അച്ഛൻ നെടുമുടി വേണു, നായികയുടെ അച്ഛൻ ബാലചന്ദ്ര മേനോൻ, അത് സിമ്പിളായിട്ട് കിട്ടും. കാരണം എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഒരു സിനിമയൊക്കെ ഉണ്ടോ ഉള്ളോന്ന് ഒരു ഡൗട്ടുണ്ട്. ആ ലക്ഷ്മി പ്രിയ ചേച്ചി, അതാ ഞാൻ പറഞ്ഞില്ലേ പുലിയാണെന്ന് പറഞ്ഞില്ല, അതാണ് കറക്റ്റ് ആൻസർ ലക്ഷ്മി പ്രിയ ചേച്ചി. യെസ്, അങ്ങനെ രണ്ട് ഹിൻഡ് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ലക്ഷ്മി പ്രിയ ചേച്ചി ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോയി. ഇനി മൂന്നാമത്തെ ഹിൻഡ് ഞാൻ തരാം. നായികയുടെ സുഹൃത്തായിട്ട് അഭിനയിക്കുന്നത് ജ്യോതിർമയാണ്. അതും ആ ഒരു സിനിമയിലേ ഉണ്ടാവുള്ളൂ. നായികയുടെ സുഹൃത്ത്, നായികയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ജ്യോതിർമയാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഒരുപാടൊന്നുമില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അപ്പൊ നായകന്റെ അച്ഛൻ നെടുമുടി വേണു, നായികയുടെ അച്ഛൻ ബാലചന്ദ്ര മേനോൻ, നായികയുടെ തന്നെ സുഹൃത്ത് ജ്യോതിർമയി. യെസ്, സൽമൈത്ത മൂന്നാമത്തെ ഹിൻഡിൽ ഉത്തരം പറഞ്ഞ് സെക്കൻഡ് പ്രൈസ് കൊണ്ടുപോയിരിക്കുകയാണ്. കറക്റ്റ് ആൻസർ. അപ്പൊ മൂന്നാമത്തെ ഹിൻഡിലാണ് സൽമൈത്ത പറഞ്ഞത്. ഫെബിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മൂന്ന് ക്ലൂസ് കേട്ടപ്പോ തന്നെ ഫെബിൻ. അങ്ങനെ മൂന്ന് പ്രൈസിന് അവകാശികളുണ്ട് ഇന്ന്. ലക്ഷ്മി പ്രിയ ചേച്ചി രണ്ട് ഹിൻഡ് കേട്ടപ്പോ തന്നെ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മളുടെ സൽമൈത്ത മൂന്നാമത്തെ ഹിൻഡും കൂടി വന്നപ്പോഴത്തേക്കും പറഞ്ഞു, ഫെബിനും പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. റാണി ചേച്ചി കറക്റ്റ് ആൻസർ കേട്ടോ. റാണി ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. കൈയടിക്കാൻ പോയത്, പക്ഷേ എന്നാൽ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് കൈ തരുന്നതായിരിക്കും. എന്നാലും കുഴപ്പമില്ല അല്ലേ, കാരണം ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയ സമയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തേർഡ് പ്രൈസ് രണ്ടുപേർക്കായിട്ട് വീതിച്ച് വന്നിരിക്കുകയാണ്. ലിസി ചേച്ചി തെറ്റുത്തരം, അതിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നായികയുടെ പിന്നെ സുഹൃത്ത് ജ്യോതിർമയാണോ, നായകന്റെ അച്ഛൻ നെടുമുടി വേണുവാണോ എന്ന്? അല്ല. ഷീബ ചേച്ചി കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നായകന്റെ അച്ഛന്റെ സുഹൃത്തായിട്ട് ഇന്നസെന്റ് അദ്ദേഹമാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. നായകന്റെ അച്ഛന്റെ സുഹൃത്ത്, അപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. നെടുമുടി മേനോണ്ട്, ബാലചന്ദ്ര മേനോനുണ്ട്. ബാലചന്ദ്ര മേനോനൊക്കെ കുറച്ച് ഭാഗത്തേ ഉള്ളൂ കേട്ടോ. അതുപോലെ ജ്യോതിർമയ ഉണ്ട്, പിന്നെ ഇന്നസെന്റ് ഉണ്ട്. ഇനി നായകനെ നായികയും കൂടെ നമുക്ക് മനസ്സിലാവും, അപ്പൊ ഉത്തരം കിട്ടും. ഷേർലി ബിജു, ഷേർലി ചേച്ചി കറക്റ്റ് ആൻസർ. രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ. ഇതാണ് നമ്മൾ ഇത്ര എങ്ങനെയൊക്കെ കറക്കി കൊണ്ടുവന്ന് തെറ്റിക്കാൻ നോക്കിയാലും നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആൻസർ പറയും എന്നുള്ളതാണ് നമ്മളുടെ ഈ റൗണ്ടിന്റെ പ്രത്യേകത. അടുത്തത് ആകാശ് കറക്റ്റ് ആൻസർ. ഇനി ആരെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ വേഗം ഉത്തരം പറഞ്ഞോളൂ. ക്ലാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉത്തരം പറയുന്നത് നമ്മൾ പിന്നെ ക്ലാപ്പിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഗീത ചേച്ചി ചുമത്രക്കാരി കറക്റ്റ് ആൻസർ. അപ്പോ നായകന്റെ അച്ഛൻ നെടുമുടി വേണു, നായികയുടെ അച്ഛൻ ബാലചന്ദ്ര മേനോൻ, നായികയുടെ സുഹൃത്ത് ജ്യോതിർമയി, നായകന്റെ അച്ഛന്റെ സുഹൃത്ത് ഇന്നസെന്റ്. ഇത്രയാണ്. ഇനി ആരെങ്കിലും ഉത്തരം പറയാനുണ്ടോ? പറയാനുണ്ടെങ്കിൽ വേഗമായിക്കോട്ടെ, നമ്മുടെ സമയം പോന്നു. അഷ്റഫിക്ക, ആഹാ അഷ്റഫിക്ക എത്തിയല്ലോ. അഷ്റഫിക്ക കറക്റ്റ് ആൻസർ. ആശ ചേച്ചി, ദീപ, ആ എനിക്ക് തിരിച്ചു കേട്ടോ ആശ ചേച്ചി. ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ക്ലാപ്പ് തരാൻ പോവാണ്. ഇത്ര സമയമൊക്കെ മതിയല്ലോ അല്ലെ നമുക്ക് കൊടുക്കാനായിട്ട്. ഇനി ഓൺലൈൻ കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് വെച്ചിട്ടാണ്, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കുറച്ച് സമയം നമ്മൾ കൊടുക്കുന്നത്. ശരി, അപ്പൊ ഈ സിനിമയിലെ നായകനെ നായികയും കൂടെ ഞാൻ പറയാം. ദിലീപ് നവ്യ നായർ, ദിലീപാണ് നായകൻ, ദിലീപ് നവ്യയാണ് നായികയായിട്ട് അഭിനയിക്കുന്നത്. അമ്പിളി ചേച്ചി കറക്റ്റ് ആൻസർ. അപ്പൊ ഇനി ഞാൻ ഉത്തരം പറയാൻ പോവാണ്. കൊറേ സമയം നമ്മൾ കിട്ടിയില്ലേ, കൊറേ സമയം ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഷീജ ചേച്ചി ആദ്യം വന്നിട്ട് ഇത് എവിടെയാണ് അവസാനമായി പോയത്? കറക്റ്റ് ആൻസർ.
അപ്പൊ ഉത്തരം ഇഷ്ടം. ഇഷ്ടം സിനിമയിലേതാണ് ഞാൻ ഈ പറഞ്ഞ ക്ലൂസ് എന്ന് പറയുന്നത്. അതായത് നെടുമുടി വേണു ദിലീപിന്റെ അച്ഛൻ, അതുപോലെ നവ്യയുടെ അച്ഛൻ ബാലചന്ദ്ര മേനോൻ, പിന്നെ നവ്യയുടെ കൂട്ടുകാരിയായിട്ട് ജ്യോതിർമയാണ് അതിൽ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ നായകന്റെ അച്ഛന്റെ സുഹൃത്ത്, അതായത് നെടുമുടി വേണുവിന്റെ സുഹൃത്തായിട്ട് ഇന്നസെന്റ് ആണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇഷ്ടം സിനിമയിലെ ഹിന്റ് ആണ് നമ്മൾ തന്നിരുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും നന്നായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി സിനിമാസ്കോപ്പിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. റെഡിയാണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യോധ മൂവി എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ് ഒട്ടുമിക്ക ആൾക്കാരും. പ്രത്യേകിച്ച് നമ്മളുടെ ഈ റേഡിയോ കേൾക്കുന്ന, നമ്മളുടെ റേഡിയോ കഫേയിൽ പങ്കെടുക്കുന്ന എല്ലാവരും യോധ മൂവി കണ്ടിട്ടുണ്ട്. അപ്പൊ യോധ മൂവിയിൽ നമ്മുടെ ഉർവശി അവതരിപ്പിച്ച് കുറച്ചേ ഉള്ളൂ എങ്കിലും ആ സിനിമയിൽ ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഉർവശി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? ആ നായിക ഇല്ലെങ്കിൽ ആ സിനിമ അപൂർണമാണല്ലേ. അത്രയും നന്നായിട്ടാണ് കുറച്ച് മാത്രമേ ഉള്ളെങ്കിലും പിന്നെ അത്രയും നമ്മൾ ഓർത്ത് വെക്കുന്നത്. ലിസി ചേച്ചി, ഇഷ്ടം നഷ്ടം, ഇഷ്ടം നഷ്ടം കഷ്ടം കണ്ടിട്ടില്ല എന്ന് എനിക്ക് എപ്പോഴേ തോന്നി, കണ്ടിട്ടില്ലെന്ന്. യോധ മൂവിയിൽ ഉർവശി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അതിന് ഇതുവരെ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. വളരെ സിമ്പിളാണ്. ആ സിനിമയിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ആ പേര്? യെസ്, ലക്ഷ്മി പ്രിയ ചേച്ചി അതിനും ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോയി കേട്ടോ. ഇന്ന് ആരാ മോള്, അതിനും കൊണ്ടുപോയി ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അപ്പൊ ഇന്നത്തെ സിനിമാസ്കോപ്പിന്റെ രണ്ടും ലക്ഷ്മി പ്രിയ ചേച്ചി തൂക്കി എന്ന് തന്നെ നമുക്ക് പറയാം. അടുത്തത് ആശ ചേച്ചിയാണ് സെക്കൻഡ് പ്രൈസ്. ആശ ചേച്ചി തൊടുപുഴ ചക്കപ്പേരിയും മുറുക്കും കഴിച്ചതിന്റെ ഒരു പിന്നെ എനർജിയാണ് നമ്മളിപ്പോ കണ്ടത്. റാണി ചേച്ചിയാണ് തേർഡ് പ്രൈസ്, കറക്റ്റ് ആൻസർ. അങ്ങനെ റാണി ചേച്ചി മൂന്നാം സ്ഥാനവും കൊണ്ടുപോയി. ലക്ഷ്മി പ്രിയ ചേച്ചി, ആശ ചേച്ചി, റാണി ചേച്ചി. ഓക്കെ, അടുത്തത് ഫെബിൻ, കറക്റ്റ് ആൻസർ ആണ് ഫെബിൻ. സൽമൈത്ത, കറക്റ്റ് ആൻസർ ആണ്. ലീന ചേച്ചി, കറക്റ്റ് ആൻസർ. ആകാശ്, കറക്റ്റ് ആൻസർ. ഷേർല ചേച്ചിക്ക് ഇത് എവിടുന്നാണ് ഈ ഒരു പേര് കിട്ടിയത്? അല്ല, ആ പേരല്ല, കുറച്ച് പുരാണമായിട്ട് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി പുറകിലേക്ക് പോയി. ഇത്രയൊന്നും ആ പേരല്ല. അതായത് നമ്മളുടെ യോധ മൂവിയാണ്. ഓ, സുജിത് ചേച്ചി കറക്റ്റ് ആൻസർ. ലിസ ചേച്ചി, ഓ ലക്ഷപ്പെട്ട്, ലിസ ചേച്ചി കറക്റ്റ് ആൻസർ പറഞ്ഞു. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. ഷീബ ചേച്ചി കറക്റ്റ് ആൻസർ. ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ. യോധ മൂവിയിലെ ഉർവശി അവതരിപ്പിച്ച ക്യാരക്ടറിന്റെ പേരാണ് ചോദിച്ചത്. ഇനി ആരെങ്കിലും ആൻസർ പറയാനുണ്ടെങ്കിൽ വേഗം തന്നെ പറഞ്ഞോളൂ. ഇതിനകത്ത് ഒരു ഇന്റർവ്യൂവിൽ നമ്മളുടെ ഉർവശി പറയുന്നുണ്ട്, എന്തിനായിരുന്നു ആ യോധ മൂവിയിൽ, വളരെ നല്ല ക്യാരക്ടറാണ് പക്ഷെ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ അതിൽ മോഹൻലാൽ പറയുന്നുണ്ട്, ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ ആ സിനിമ പൂർണ്ണമല്ല എന്നുള്ളതാണ് അതിന്റെ ശരിക്കുള്ള കാര്യം. ലേഖ ചേച്ചി ഇത് എന്താ, അല്ല സോറി, എൽസി ചേച്ചി ഇത് എന്താണാവോ അയച്ചിരിക്കുന്നത്? ഇത് എന്ത് പേരാ? രാജപ്പൻ ചേട്ടാ കറക്റ്റ് ആൻസർ. അപ്പൊ ഉത്തരം പറഞ്ഞ എല്ലാവർക്കും കൈയടി കൊടുക്കട്ടെ. ഇത്രയും സമയമൊക്കെ മതി നമ്മൾ ഈ ഒരു പേരൊക്കെ പറയാനായിട്ട്. കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സമയം കൊടുക്കാം, പക്ഷെ ഈ ചോദ്യത്തിന് ഇത്രയൊക്കെ സമയം കൊടുത്താൽ മതി. എൽസി ചേച്ചി ഓടി, താമ്പൂരി എന്നൊക്കെ പറഞ്ഞിട്ട് പേര് പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞു കേട്ടോ. ശരി, അപ്പൊ യോധ മൂവിയിലെ ഉർവശി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ലിസി ചേച്ചി സിനിമ കാണാറില്ല മോളെ, ഗൂഗിള് പറഞ്ഞു തന്നതാണ്. ഓ അത് ശരി, അപ്പൊ സത്യം പറഞ്ഞു കേട്ടോ. അമ്പിളി ചേച്ചി കറക്റ്റ് ആൻസർ, ഷീജ ചേച്ചി കറക്റ്റ് ആൻസർ. ഉത്തരം ഞാൻ പറയാൻ പോണ് ദമയന്തി. ദമയന്തി എന്നുള്ളതാണ് പേര്. യോധ മൂവിയിലെ ഉർവശി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ദമയന്തി എന്നാണ്. ദമയന്തി പറഞ്ഞില്ല, അതിനകത്ത് ജഗതിശ്രീമാർ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സിനിമാസ്കോപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. അഷ്റഫിക്ക കറക്റ്റ് ആൻസർ. ആ ഫോർവേഡ് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ നല്ലതായിരുന്നു. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു പാട്ട് കേട്ടിട്ട് വരാം. 4 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഹൈ ഡാൻസ് ഈക്കാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിട്ടെടുത്ത് തയ്യാറായിട്ടിരിക്കുക. അപ്പം എന്തായാലും ഒരു പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
0: റേഡിയോ കഫേ. This is Radio Cafe.

അങ്ങനെ നമ്മള് ഹൈഡാൻസിക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഹൈഡാൻസിക്കില് ഒന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാം, അതിനുശേഷം നമ്മൾ ഇന്ന് ജി കെ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കുസൃതി ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കുക. എന്താണ് ഇവിടെ കുസൃതി ചോദ്യം എന്ന് പറഞ്ഞിട്ട് ആരെടുത്തിട്ട്? ജോയി ചേട്ടൻ. ഓക്കെ ശരി, അപ്പൊ എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാൻ കാരണം എന്ത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരുപാടൊന്നും ചിന്തിച്ച് കൂട്ടണ്ട, സിമ്പിളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാൻ കാരണം എന്ത്? ഓക്കെ ആൻസർ പോരട്ടെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ കുസൃതി ചോദ്യമാണ് കേട്ടോ, ഇനി അതിനെ സീരിയസ് ആയിട്ട് കൊണ്ടുവരണ്ട. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാൻ കാരണം എന്ത് എന്നുള്ളതാണ് ചോദ്യം. കുറച്ച് സമയം തരുള്ളൂ. ആഹാ എൽസി ചേച്ചി കാലുള്ളതുകൊണ്ട് പിന്നല്ലാണ്ട് പിന്നെ എൽസി ചേച്ചി വിടാ കളി. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എൽസി ചേച്ചി പറയും കാലുള്ളതുകൊണ്ട്, അതുകൊണ്ടല്ലേ. ഷീജ ചേച്ചി, ആ അതെ അതിന് അതിന് ശരിയാണ് ഷീജ ചേച്ചി, കുറച്ചും കൂടി ഒന്ന് ശരിയാക്കണം. ഓക്കെ ക്ലൂ, സൽമയത്തെ ക്ലൂ ചോദിച്ചിരിക്കുന്നു. ക്ലൂ എന്താണ്? അതിൽ തന്നെയുണ്ട്, ചോദ്യത്തിൽ തന്നെയുണ്ട് ആൻസർ, അതാണ് അതിന്റെ ക്ലൂ എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാൻ കാരണം എന്ത്? പാണി ചേച്ചി എനിക്കിപ്പോ ആ ഉത്തരം വായിക്കാൻ പറ്റില്ല, കാരണം ഏകദേശം അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണല്ലോ ഉത്തരം. ഓ ലീന ചേച്ചി, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ അതാണെന്ന്. ഓ കറക്റ്റ് ആൻസർ. ഇത് ആരാണ് ഫസ്റ്റ്? അയ്യോ എന്തി, എവിടെ പോയി ആ ആൻസർ? ആ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഫെബിൻ. കറക്റ്റ് ആൻസർ കേട്ടോ, ഫെബിൻ ആണ് ഫസ്റ്റ്, നമ്മൾ ഫസ്റ്റ് പ്ലേസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഒന്നാം സ്ഥാനം. കാരണം ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് പറയുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് നമുക്കതൊരു ഉത്തരം എന്ന് പറയാൻ പറ്റില്ല. ഫെബിൻ കറക്റ്റ്. ലേഖ ചേച്ചി സെക്കൻഡ് പ്ലേസ് ഗോസ് ടു ലേഖ ചേച്ചി, കറക്റ്റ് ആൻസർ. ലിസി ചേച്ചി എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ലിസി ചേച്ചി കറക്റ്റ് ആൻസർ ആണ് കേട്ടോ, കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. അങ്ങനെ ഇവർക്ക് മൂന്നുപേർക്കാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നിരിക്കുന്നത്. ആ കറക്റ്റ് ആൻസറുമായിട്ട് എത്തിയിരിക്കുന്നത് ഫെബ, ഫെബ കറക്റ്റ് ആൻസർ. റാണി ചേച്ചി കറക്റ്റ് ആൻസർ. റാണി ചേച്ചി, റാണി ചേച്ചി ശരിയാണ്, ഒരു മുക്കാൽ മാർക്ക് ഞാൻ തരാം കേട്ടോ. ബാക്കി കാലുള്ളത് കൊണ്ട്, കാറുള്ളത് കൊണ്ട്, ബൈക്കുള്ളത് കൊണ്ട് അങ്ങനെ പലതും പറയും. ഓ മുന്നേ ഒന്നും വാങ്ങാനില്ലാത്തത് കൊണ്ടാണെന്ന്. ആയിക്കോട്ടെ നമ്മളി ചേച്ചി. വസന്തകുമാരി ചേച്ചി എന്താ? ആ ഇല്ല, കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ വസന്തകുമാരി ചേച്ചി. ആ അതെ അതെ ഷീജ ചേച്ചി, അത് തന്നെയാണ്. ഷീബ ചേച്ചി ഏകദേശം ശരിയായിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് ആൻസർ. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. ആശ ചേച്ചി കറക്റ്റ് ആൻസർ. ഷൈജ ചേച്ചി ആ ഏകദേശം. ലക്ഷ്മി പ്രിയ ചേച്ചി കറക്റ്റ് ആൻസർ. ഇവിടെ റാണി ചേച്ചി, ഞാൻ ഉത്തരം ഇപ്പൊ പറയാം. റാണി ചേച്ചി പറഞ്ഞിരുന്നു പിന്നെ വെച്ച് കുത്തൊന്നും പേടിച്ചിട്ടാന്ന്. ഏകദേശമൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ, ഏകദേശം. ഞാനൊരു ക്ലൂം കൂടി ഇപ്പൊ തന്നിട്ടുണ്ട്. ഓഹ് എന്റെ അമ്മേ, ജീവൻ ചേട്ടൻ അത്രയൊന്നും പോണ്ട കേട്ടോ, ഇത് സീരിയസ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല. സൽമൈത കറക്റ്റ് ആൻസർ. വേറൊന്നല്ല, അവിടെ പിന്നില്ലായിരുന്നു, നമ്മുടെ ഇന്ത്യയിലെ പിൻവാങ്ങാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിൻവാങ്ങാൻ അവർ തീരുമാനിച്ചതേ നമ്മുടെ ഇന്ത്യയിൽ നിന്ന്. അവിടെ പിൻ കിട്ടത്തില്ലായിരുന്നു, അതുകൊണ്ട് ഇവിടുന്ന് പിൻവാങ്ങി. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ക്ലാപ്പ് ചെയ്തു. ഇപ്പൊ ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണം നമ്മൾ കുറച്ച് ജി കെ ചോദിക്കാം. ഷേർലി ചേച്ചി കറക്റ്റ് ആൻസർ. അമ്പിളി ചേച്ചി ഓക്കെ എന്ന്. ആ ഓക്കെ ജീവൻ ചേട്ടൻ എന്നാ കത്തി എന്നെ ഒന്ന് കൊല്ലെന്ന്, സെക്കൻഡ് വേൾഡ് വാർ എക്കണോമിക് ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് ഉത്തരം അയക്കുക അവിടെ ഇരുന്ന്. സൽമൈത്ത, സൽമൈത്ത ഇതൊക്കെ തന്നെ. എൽ സി ചേച്ചി കറക്റ്റ് ആൻസർ, സേഫ്റ്റി പിൻ. ഓക്കെ അപ്പൊ എന്തായാലും നമ്മളുടെ ആ ഒരു കുസൃതി ചോദ്യം കഴിഞ്ഞു. ഇനി സീരിയസിലേക്ക് വന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇനി ആ കുസൃതിയൊക്കെ മാറി നമ്മൾ സീരിയസ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം, വേഗ ഉത്തരം പറയും. കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ആരെങ്കിലും ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. വേഗം ആയിക്കോട്ടെ, നമുക്ക് ടാലന്റ് ഓഫ് ദി ഡേയിലേക്ക് പോകണ്ടേ? എല്ലാവരുടെയും പാട്ടൊക്കെ കേൾപ്പിക്കണ്ടേ?
കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടും ആ ചുരത്തെ, ഏത് ചുരമാണെന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. റാണി ചേച്ചി, കറക്റ്റ് ആൻസർ, ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു റാണി വർഗീസ്. റാണി ചേച്ചി, സെക്കൻഡ് പ്രൈസ് ആകാശ്. കറക്റ്റ് ആൻസർ. ശരി, ഉത്തരം പറഞ്ഞവരുടെ പേര് മാത്രം ഞാൻ വായിക്കാം കേട്ടോ. റാണി ചേച്ചിയും ആകാശും മാത്രമാണ് ഇപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. തേർഡ് പ്രൈസ് കൊടുക്കാം നമുക്ക് സൽമൈത്ത. കറക്റ്റ് ആൻസർ സൽമൈത്ത. മൂന്ന് പേര് കറക്റ്റ് ആൻസർ അറിയിച്ചിട്ടുണ്ട്. ശരി, ഉത്തരം പറഞ്ഞവരുടെ പേര് മാത്രം പറയാം. ഷേർലി ചേച്ചി കറക്റ്റ് ആൻസർ. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ. ലക്ഷ്മി പ്രിയ ചേച്ചി കറക്റ്റ് ആൻസർ. എൽസ ചേച്ചി കറക്റ്റ് ആൻസർ. വേഗം, കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം. ആശ ചേച്ചി കറക്റ്റ് ആൻസർ. ലിസി ചേച്ചി കറക്റ്റ് ആൻസർ. ഇനി ആരാണ് ഉത്തരം പറയുന്നത്? ഇത് ഇല്ലാത്ത എന്തൊക്കെയോ ചുരം പറയുന്നുണ്ട് കേട്ടോ. ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ. കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ക്ലാപ്പ് തരട്ടെ. എന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ശീബ ചേച്ചി കറക്റ്റ് ആൻസർ. പാലക്കാട് ചുരമാണ് കേട്ടോ കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം. പാലക്കാട് ചുരമാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒന്നാമത്തെ ജി കെ ക്വസ്റ്റ്യൻ അവസാനിച്ചിരിക്കുന്നു. അയ്യോ അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്പിളി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജയങ്കരേട്ടൻ, ഇന്നലെ ഞാനൊന്ന് ചമ്മി, ഇന്ന് ചമ്മുന്നില്ല. നമസ്കാരം ദീപ, ഞാൻ ഇത്തിരി വൈകി വേഗം ക്ലാസ് കയറി. ഉത്തരവിതാ പാലക്കാട് ചുരം. കറക്റ്റ് ആൻസർ ജയങ്കരേട്ട. ഒത്തിരി താമസിച്ചോ കേട്ടോ, പിന്നെ പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ബെന്നി ഡാനിയൽ ഏത് പേരിലാണ് മലയാള സാഹിത്യ രംഗത്ത് പ്രശസ്തൻ? ബെന്നി ഡാനിയൽ ഏത് പേരിലാണ് മലയാള സാഹിത്യ രംഗത്ത് പ്രശസ്തൻ? വേഗം, ഇതിനുശേഷം പാട്ടൊക്കെ പ്ലേ ചെയ്യേണ്ടതാണ്. വേഗം വേഗം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വേഗം നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ആ ടൈമിൽ നിങ്ങൾക്ക് പാട്ടയക്കാം. നല്ല സ്മൂത്ത് ആയിട്ട് എല്ലാവരുടെയും പാട്ട് നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ബെന്നി ഡാനിയൽ ഏത് പേരിലാണ് മലയാള സാഹിത്യ രംഗത്ത് പ്രശസ്തൻ എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ആ പേരിൽ തന്നെയുണ്ട്, ഫസ്റ്റ് തുടങ്ങുന്ന പേരിൽ തന്നെയുണ്ട്, ഏകദേശം മനസ്സിലാവും. ബെന്നി ഡാനിയൽ ഏത് പേരിലാണ് അദ്ദേഹം മലയാള സാഹിത്യ രംഗത്ത് ഏത് പേരിലാണ് പ്രശസ്തൻ എന്നുള്ളതാണ്. യെസ് കറക്റ്റ് ആൻസർ. ലക്ഷ്മി പ്രിയ ചേച്ചി കറക്റ്റ് ആൻസർ. അടുത്തത് ആരാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. ഫെബിൻ ആണോ ഇത്? ആ യെസ്, ഫെബിൻ. സെക്കൻഡ് പ്രൈസ് ഫെബിൻ ആണ്. ലക്ഷ്മി പ്രിയ ചേച്ചി ഫെബിൻ. അതുപോലെ തന്നെ അടുത്ത ഉത്തരം പറഞ്ഞിരിക്കുന്നത് സൽമൈത്ത. കറക്റ്റ് ആൻസർ. ഇവർക്ക് മൂന്ന് പേർക്കാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലിസ ചേച്ചി കറക്റ്റ് ആൻസർ. ഷീജ ചേച്ചി കറക്റ്റ് ആൻസർ. ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ. സൽമൈത്ത കറക്റ്റ് ആൻസർ. ഏത് പേരിലാണെന്നുള്ളതാണ്, അദ്ദേഹത്തിന്റെ പേരാണ് ഞാൻ ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ ആശ ചേച്ചി. ബെന്നി ഡാനിയൽ ഏത് പേരിലാണ് മലയാള സാഹിത്യ രംഗത്ത് പ്രശസ്തൻ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ പേരാണ് പറയുന്നത്. ഗീത ചേച്ചി പേര് പറയൂ, അദ്ദേഹത്തിന്റെ ഏത് പേരിലാണ് എന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, ഏത് പേരിലാണ് അദ്ദേഹം മലയാള സാഹിത്യ രംഗത്ത് അറിയപ്പെടുന്നത്? ബെന്നി ഡാനിയൽ ഏത് പേരിലാണ് മലയാള സാഹിത്യ രംഗത്ത് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് റാണി ചേച്ചി കറക്റ്റ് ആൻസർ. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഞാൻ ക്ലാപ്പ് തരട്ടെ. ജയങ്കരേട്ട കറക്റ്റ് ആൻസർ. ആകാശ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഉത്തരം പറയാൻ പോവാണ്. ബെന്യാമിൻ എന്ന പേരിലാണ് അദ്ദേഹം മലയാള സാഹിത്യ രംഗത്ത് പ്രശസ്തൻ. ബെന്നി ഡാനിയൽ ബെന്യാമിൻ എന്ന പേരിലാണ് മലയാള സാഹിത്യ രംഗത്ത് പ്രശസ്തൻ. ഓക്കെ, ഒരുപാട് പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. അമ്പിളി ചേച്ചി സോറി മോളെ എന്ന്. സാരമല്ല, നമുക്ക് അറിയാൻ വയ്യാത്തതിൻ്റെയൊക്കെ പുതിയൊരു അറിവാണല്ലോ നമ്മൾക്ക് കിട്ടുന്നത്. ഒന്നും കുഴപ്പമില്ല കേട്ടോ അമ്പിളി ചേച്ചി. അപ്പം എന്തായാലും നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. ആ പാട്ടിൻ്റെ ഗ്യാപ്പിൽ നിങ്ങളുടെ പാട്ടുകൾ, ടാലൻറ്റ് ഓഫ് ദി ഡേ ആണ് നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്, നിങ്ങളുടെ പാട്ടുകൾ അയയ്ക്കുക. ആ പാട്ടിന് ശേഷം വരുന്ന പാട്ടുകൾ എടുക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ, അപ്പോൾ ടൈം ഒത്തിരി പോകും. അതുകൊണ്ടാണ് അപ്പം ഇപ്പോൾ വരുന്ന പാട്ടിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ പാട്ടെല്ലാവരും 9495730333 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഉരച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. അങ്ങനെ നമ്മൾ ടാലന്റ് ഓഫ് ദി ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറെ പേര് പാട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇനി പാട്ടുകൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇതുവരെയുള്ള പാട്ടുകളെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ആശ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. ടുഡേ ഈസ് മൈ സ്പെഷ്യൽ ഡേ ദീപക്കുട്ടി. എല്ലാ പാട്ടുകളും എനിക്ക് ഡെഡിക്കേഷൻ മിഥുനത്തിൽ അത്തന്നാളെന്ന് ആഹാ ആയിട്ട് കള്ളിപ്പെണ്ണപ്പ ഇത്രയും നേരം പറയാണ്ടിരുന്നു അല്ലേ. അപ്പൊ ഇന്നത്തെ പാട്ടുകളെല്ലാം ഞാൻ നമ്മളുടെ ആശ ചേച്ചിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ തൊടുപുഴ ആയതുകൊണ്ട് മാത്രം ചെലവൊന്നും ചോദിക്കുന്നില്ല. അപ്പൊ എല്ലാ ആശംസകളും അറിയിക്കുന്നു ആശ ചേച്ചിക്ക്. അപ്പോ കുറേ നാള് സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് ലൈഫിൽ മുന്നേറാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് പാട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് പാട്ട് നമുക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ അമ്പിളി ചേച്ചിയാണ്. അമ്പിളി ചേച്ചിയുടെ വേർഡ്സ് ഒക്കെ തെറ്റായിരിക്കും എന്റെ ദീപമോളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, നമ്മളതൊക്കെ സഹിക്കുകയാണെന്ന് കേട്ടോ. കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമല്ല. വേർഡ്സ് ഒക്കെ തെറ്റിപ്പോയാൽ ഇപ്പൊ എന്താ, അതൊക്കെ അങ്ങ് വാക്കുകൾ തെറ്റായിരിക്കുന്നു. സാരമില്ല അമ്പിളി ചേച്ചി, അപ്പൊ എന്തായാലും നമ്മൾ കേട്ട് നോക്കാം കേട്ടോ.

ഓക്കെ അമ്പിളി ചേച്ചി, സാരല്ല കേട്ടോ, ബേർഡ്സ് ഒക്കെ ഇടയ്ക്കൊക്കെ ചില ചില തെറ്റുകളുണ്ട്, എന്നാലും സാരല്ല നമുക്ക്. എന്നാലും അത്രയും പാടാൻ കാണിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, പല്ലവിയിൽ നിർത്താതെ, അതാണ്. അപ്പൊ അങ്ങ് പാടുക, അത്രേ ഉള്ളൂ. വരികളൊക്കെ പിന്നെ പഠിച്ചിട്ട് നമുക്ക് പാടാം. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത പാട്ട് അയച്ചിരിക്കുന്നത് നമ്മുടെ ലേഖ ചേച്ചി പാട്ടാണെന്ന് തോന്നുന്നു, നോക്കാം.

മറന്നു നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകൾ.

0: കണ്ടു നിന്റെ തേൻകുടം പോയി പോയ ദുഃഖം.
1: സൂപ്പർ സൂപ്പർ, ലൈക്ക് ചേച്ചി നന്നായിട്ടുണ്ട്. അടുത്ത പാട്ട് നമ്മുടെ സൽമൈത്തയുടേതാണ്.
2: ഋതുവേദ കൽപ്പന

ഓക്കെ, സൂപ്പർ സൽമീത, നല്ല പാട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. അടുത്ത പാട്ട് നമ്മുടെ ജയങ്കരേട്ടൻ എന്റെ മകൾ ശ്രീനന്ദമോൾ കുറച്ച് സ്വരങ്ങൾ കൊണ്ടുള്ള ഗാനമാണ് കേൾപ്പിക്കുന്നത്. ഓക്കേ.

0: കണ്ണേ കൺമണി ആ പാട്ട് എനിക്ക് ഇഷ്ടമാട്ടോ. അല്ല ഇപ്പൊ എല്ലാവരും ട്രെൻഡായിട്ട് ആ ഒരു പാട്ട് പാടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശ്രീനന്ദക്കുട്ടി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ക്ലാപ്പ് ഞാൻ ഒരുമിച്ച് തരാം, നന്നായിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ പാടി അയക്കാം. അടുത്തത് ശംസുദിനിക്ക് അല്പം വൈകിപ്പോയി, അല്പല്ല കുറച്ച്
1: കൂടുതലാണ്. പാടിപ്പറന്നു വന്ന പാടിക്ക് കുയിലാണേ,

0: മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ.
1: ഓക്കേ, ലിസി ചേച്ചി നന്നായിട്ടുണ്ട്. അടുത്ത എൽസി ചേച്ചിയുടെ പാട്ടാണ്.
2: തിരയും

0: ഓക്കേ, എൽസി ചേച്ചി ഇടയ്ക്കുള്ള ചിരിയൊക്കെ കൊള്ളാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്പിളി ചേച്ചി ആശയ്ക്ക് ഒരായിരം ജന്മദിനാശംസകൾ നൽകുന്നു, കൊള്ളാം മോളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരുടെയും പാട്ടുകളൊക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, ക്ലാപ്പ് തരട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, നല്ലൊരു ശുഭസായനം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം നമ്മൾ റേഡിയോ കഫേയിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നമസ്കാരം. ചെറുകഥകളുടെ ലോകമായ കഥാ സരിസാഗരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന കഥ എഴുത്തുകാരിയും സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസസ് പത്തനംതിട്ടയിലെ ലെക്ചറർ കൂടിയായ അനുജ സജീവ് എഴുതിയ 27 കൊലപാതകങ്ങൾ. പെന്തക്കോസ്ത് സഭയുടെ വർക്ക്ഷിപ്പ് സെന്ററിൽ നിന്നും ഉച്ചത്തിൽ ഉയരുന്ന ശബ്ദം കേട്ടാണ് രാവിലെ ഉണരുന്നത്. ഈ ശബ്ദം കേട്ടിട്ടാവണമെന്ന് തോന്നുന്നു. എന്റെ പട്ടിക്കുട്ടൻ വല്ലാതെ കുരയ്ക്കുന്നുണ്ട്. കതക് തുറന്ന് അവന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് പേടിച്ചരണ്ടു നിൽക്കുന്ന അവനെ കാണുന്നത്. എന്തു പറ്റിയടാ? അവനെ തലോടിയപ്പോൾ എന്റെ അടുത്തേക്ക് വിറച്ചുകൊണ്ട് മാറി നിന്നു. വർക്ക്ഷിപ്പ് സെന്ററിൽ നിന്നുള്ള ശബ്ദം വീണ്ടും ഉയർന്നു. എന്ത് പാവമാണ് എന്റെ പട്ടിക്കുട്ടൻ. കഴിഞ്ഞയാഴ്ച സംഭവിച്ച 27-ാമത്തെ കൊലപാതകത്തിന് സാക്ഷിയായതിന്റെ ഞെട്ടലിൽ നിന്നും ഞാൻ ഇതുവരെ മുക്തയായിട്ടില്ല. ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ബ്രൂട്ടലായ കൊലപാതകം. ഞാൻ തലയ്ക്ക് കൈകൊടുത്തു മിണ്ടാതെയിരുന്നു. മനസ്സ് ആകെ മരവിച്ചുപോയി. വീർത്ത മുഖവും ഉണ്ട കണ്ണുകളുമായി പാത്തു പതുങ്ങി വരുന്ന ഒരു കണ്ടൻ പൂച്ചയാണ് കഥാപാത്രം. ബ്രഹ്മരക്ഷസ് എന്ന പേരിൽ നാട്ടിൽ പ്രമുഖൻ. പട്ടിക്കുട്ടന്റെ പാത്രത്തിലിട്ടിരിക്കുന്ന ആഹാരമാണ് അവന്റെ ലക്ഷ്യം. മിട്ടു നല്ല ഉറക്കത്തിലാണ്. പൂച്ച വന്നതും ഉറക്കത്തിൽ നിന്നും അവൻ ഉണർന്നു. പൂച്ചയ്ക്ക് നേരെ കുരച്ചുകൊണ്ട് ഒറ്റച്ചാട്ടം, പിന്നീട് ഒരു യുദ്ധമായിരുന്നു. ഇതൊരു പതിവ് കലാപരിപാടിയായി മാറി. പൂച്ചയുടെ വരവ് മിട്ടുവിന്റെ മനസമാധാനത്തോടെയുള്ള ഉറക്കത്തിന് ഭംഗം വരുത്താൻ തുടങ്ങി. ബ്രഹ്മരക്ഷസിന്റെ ആക്രമണം അവന്റെ മുഖത്തും കണ്ണുകൾക്കുമുണ്ടാക്കുന്ന ക്ഷതങ്ങൾ, പകയുടെ കടുത്ത രോക്ഷം അവന്റെ മനസ്സിൽ നിറച്ചു. അത് പൂച്ചവംശത്തിനു തന്നെ കേടുവരുത്തുമെന്ന് അന്നൊന്നും അറിഞ്ഞില്ല. രാവിലെ മുറ്റത്ത് ചത്തുകിടക്കുന്ന വലിയൊരു പൂച്ചയാണ് കണി കാണുന്നത്. വീർത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചുമിട്ടു നോക്കിയപ്പോൾ ഒരടയാളങ്ങളും ദേഹത്തില്ല. എന്തു പറ്റിയതാണ് ഈ പൂച്ചയ്ക്ക്? അയൽവാസികൾ പറഞ്ഞപ്പോഴാണ് പൂച്ചയെ പട്ടി പിടിച്ചതാണെന്ന് മനസ്സിലായത്. ഒരു ഭാവഭേദവുമില്ലാതെ കസേരയിൽ കിടന്നുറങ്ങുന്ന വിട്ടുവിന്റെ നേരെ സംശയത്തിന്റെ ആദ്യ നിഴൽ പതിഞ്ഞു. എന്റെ ബാല്യകാലത്ത് പൂച്ചകൾ ചത്താൽ എന്ന് പ്രയോഗിക്കുകയില്ല, മരിച്ചാലെന്നായിരിക്കും. ശവസംസ്കാരം വളരെ ഉപചാരപൂർവം നടത്തുമായിരുന്നു. പൂക്കൾ കൊണ്ട് കുഴിമാടം അലങ്കരിക്കും. കുഴി മൂടിക്കഴിഞ്ഞാൽ പൂക്കൾ നിരത്തും. പിന്നെ കുറെ കണ്ണുനീരും. പതിവ് തെറ്റിക്കാതെ ഒരു ചെറിയ കുഴിയെടുത്തു. ശവസംസ്കാരം നടത്തുന്നതിനായി പൂച്ചയെടുത്തു കുഴിയിലിട്ടു. ഇട്ടുകഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുഴിയുടെ ആഴം പൂച്ചയ്ക്ക് അനുയോജ്യമല്ല എന്നത്. സമയം കഴിയും തോറും അത്രയ്ക്കത് വീർത്തിട്ടുണ്ടായിരുന്നു. ചുരുട്ടിക്കൂട്ടി കുറെ മണ്ണും കൂടി വശങ്ങളിൽ നിന്നും വെട്ടിയെടുത്ത് ഒരു വിധത്തിൽ കുഴി മൂടി. കണ്ണിൽ കണ്ട കുറച്ച് പൂക്കൾ പറിച്ച് കുഴിമാടത്തിൽ വെച്ചു. പിന്നീട് പലപ്പോഴായി ചത്ത പൂച്ചകൾ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ബ്രഹ്മരക്ഷസിന്റെ വരവും പോക്കും ആക്രമണവും നടക്കുന്നുണ്ട്. അതിനനുസരിച്ച് ചത്ത പൂച്ചകളുടെ എണ്ണവും ഏറി വരുന്നു. മിട്ടുവിന്റെ 7-ാമത്തെ കൊലപാതകം ഒരു റീലായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തിലാണ്. കസേരയിൽ പതിവ് പോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മന്ത്രവുമായി മിട്ടുവിന്റെ മയക്കം. 7-ൽ നിന്നും 27-ലേക്കുള്ള നീണ്ട യാത്ര എന്റെ ഉള്ളിലാണ് കുറ്റബോധത്തിന്റെ ആഴം കൂട്ടുന്നത്. കാരണം അവന്റെ അമ്മ ഞാനാണല്ലോ. വീട്ടിലെത്തിയ ഒരു കുറിഞ്ഞി പൂച്ചയെ ആഹാരം കൊടുത്തു മയക്കി എന്നോടടുപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് 27-ാമത്തേത്. മിട്ടുവിനെ ഞാനിനി വിഷം കൊടുത്തു കൊല്ലും. ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന അവന്റെ മുഖത്തേക്ക് വെള്ളം കോരിയൊഴിച്ച് ആക്രോശിക്കുമ്പോൾ കുറിഞ്ഞിപ്പൂച്ച ഒരു ദുഃഖപുത്രിയായി പിടയുകയായിരുന്നു. ഈ കൊലപാതകങ്ങൾ നടത്തിയ ആളാണ് ഒരു മൈക്കിന്റെ സൗണ്ട് കേട്ടു നിന്ന് വിറയ്ക്കുന്നത്. ചെവിയിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് അവനോടത് ചോദിച്ചപ്പോൾ അരുമുഖം എന്നോട് ചേർത്തു വെച്ച് നിൽക്കുകയാണ് അവൻ. ഞാൻ വെറുമൊരു നിരപരാധിയാണമ്മേ എന്നു പറയുന്ന പോലെ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കഥാസരസാഗരത്തിൽ ശ്രോതാക്കൾ ഇന്ന് കേട്ട കഥ പത്തനംതിട്ട സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസസിലെ ലെക്ചററും എഴുത്തുകാരിയുമായ അനുജ സജീവ് എഴുതിയ 27 കൊലപാതകങ്ങൾ. ഇന്ന് ഈ കഥ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് കഥാസരസാഗരത്തിൽ നിന്ന് വിട പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: കഴിവുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് വക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മദ്യപാനം മാത്രമല്ല ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി,

കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: அண்ணா
1: நடா
0: ஒன் லாஸ்ட் டான்ஸ்.
1: ஓகேடா போடே.
2: ரேடியோ
3: ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.
1: 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി നാരായണൻ, പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, പത്മശ്രീ ജേതാവ് വിമല മേനോൻ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തി വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ, കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയിരിക്കുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ വർധനയുണ്ടായെന്നും CAG നിരീക്ഷിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ധനമാനേജ്മെന്റിലെ പാളിച്ചയ്ക്കും 2024-25 സാമ്പത്തിക വർഷത്തെ അധിക ചെലവിനും കാരണം ഹ്രസ്വകാല വായ്പയുടെ തിരിച്ചടവാണെന്നാണ് CAGയുടെ കണ്ടെത്തൽ.
2: സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
4: The energy, excitement and participations for sporting event are truly inspiring. 115 athletes from Kerala, including 69 women athletes, are part of the Khelo India program, training to become India's future champions. The contributions of gods of our countries to Indian sports is legendary.
2: കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ PC വിഷ്ണുനാഥും ബിന്ദുകൃഷ്ണയും അറിയിച്ചു.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചിയാക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. നിലവിൽ സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വ്യാപകമാക്കും. ഓരോ വിളക്കാലത്തെയും നെല്ല് ഉൽപാദന തോത് ശാസ്ത്രീയമായി നിർണ്ണയിക്കുകയാണ് ലക്ഷ്യം. ഈ ഒന്നാം വിള മുതൽ പദ്ധതി നടപ്പാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
6: പാലക്കാട് ജില്ലയിലെ ചില വില്ലേജുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ വിവരശേഖരണ പദ്ധതിയാണ് 9 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സർവേ പൂർത്തിയാക്കുക. ഓരോ വില്ലേജിലും 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന സർവേയുടെ വിവരങ്ങൾ വിളവെടുപ്പിന് 15 ദിവസം മുൻപ് പ്രസിദ്ധീകരിക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
2: ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. യുഎസിലെ ഹ്യൂസ്റ്റണിൽ വെച്ച് രാത്രി 10:30 മത്സരം. യുഎസിലെ ബോസ്റ്റണിൽ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഖാനയെ നേരിടും. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 4:30 മത്സരം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. സംസ്ഥാനതല ഞാറ്റുവേല ചന്തയും കർഷക സഭയും പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് ഉദനിയൂർ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഞാറുനട്ടു. കോവളം MLA എം വിൻസെന്റും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ഒപ്പമിറങ്ങിയപ്പോൾ ചടങ്ങ് കാർഷികോത്സവമായി മാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ചികിത്സയ്ക്കായി തൃശൂരിൽ പുതിയ CGHS വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന CGHS ഗുണഭോക്തൃ വെൽനസ് അസോസിയേഷന്റെ പ്രഥമ സമ്മേളനവും അംഗത്വ വിതരണവും ഈ മാസം 25 നടക്കും. തൃശൂർ ടൌൺ ഹാളിൽ 10 മണിക്ക് നടക്കുന്ന സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവ്വജന പെൻഷൻ പദ്ധതിയായ NPS സഞ്ജായിയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. 85 വയസ്സിനുമിടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും NPS സഞ്ജായ് പദ്ധതിയിൽ അംഗമാകാം. വിവിധ പ്രായപരിധികളിൽ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന പെൻഷൻ തുകയെക്കുറിച്ച് പെൻഷൻ കാൽക്കുലേറ്റർ മുഖേന പരിപാടിയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 893 പോയിന്റ് ഇടിഞ്ഞ് 76,200 നിഫ്റ്റി 278 പോയിന്റ് താഴ്ന്ന് 23,824 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,040 ഗ്രാമിന് 13,255 നിലവിലെ വില. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ കുവൈറ്റിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കുവൈറ്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഫലമറിയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 MW വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

പാട്ട് ആസ്വദിക്കാനുള്ള ബെസ്റ്റ് സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയം തന്നെയാണ് അല്ലേ. 7 to 8 നമ്മൾ പാട്ടിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സമയമാണ്. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് കൂടെയുള്ളത് ദീപ. സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വേഗം തന്നെ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് വിളിച്ച് ഇഷ്ടമുള്ള പാട്ട് ചോദിക്കുക. 0469273033 എന്നതാണ് നമ്മുടെ നമ്പർ. 0469273333. പിന്നെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് ശുഭരാത്രി മെസ്സേജ്, പാട്ട് കേട്ട് കൂടെ ഉണ്ടെന്നൊക്കെ ഉള്ളത് അറിയിക്കാം. 9495730333 9995730333 എന്നതാണ് വാട്സപ്പ് നമ്പർ. അപ്പൊ ഫസ്റ്റ് നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് ഞാനായി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന പാട്ട് നമ്മുടെ ദില്ലിവാല രാജകുമാരൻ എന്ന ചിത്രത്തില് പൂവരശി കൂടെന്ന് പറഞ്ഞാൽ ആ പാട്ട് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, സ്ഥിരം നമ്മൾ ഇടുന്ന പാട്ടുമാണ്. അതിനകത്ത് തന്നെ വേറെ ഒരുപാട് പാട്ടുകളുണ്ട്, പക്ഷെ അധികം ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ എല്ലാവർക്കും അറിയാം, കേട്ടിട്ടുണ്ടാവും. ഇത് നമ്മളുടെ ബിജു നാരായണൻ പാടിയ പാട്ട്. എസ് രമേശൻ നായർ വരികൾ എഴുതി, ഔസേപ്പജൻ സാറാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. നീലാത്തിങ്കൾ ചിരിമായി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സാഡ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ എന്തായാലും അധികം കേൾക്കാത്തതും നമ്മൾ അധികം ഇട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള പാട്ടായതുകൊണ്ട് ഇന്ന് സോങ്സ് ഓൺ ഡിമാൻഡിൽ ഫസ്റ്റ് ആ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: നല്ലൊരു പാട്ടാണല്ലേ. ഭയങ്കര സാഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും നമ്മൾ കുറേ നാൾക്ക് ശേഷം കേൾക്കുന്ന ഒരു പാട്ടായിട്ട് തോന്നാറില്ലേ. അപ്പം ചില പാട്ടുകൾ അങ്ങനെയാണ്, ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വിട്ടുപോകും ചില പാട്ടുകൾ. അപ്പം എന്തായാലും നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ് ദീപ.
0: ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്.
1: രണ്ടെണ്ണം പറഞ്ഞോ അല്ലേ? എന്നാ ഗുഡ് ഈവനിങ് ഒന്നുകൂടി
0: പറഞ്ഞേക്കാം. രണ്ടെണ്ണം പറയണോ അല്ലേ?
1: അതിന്റെ
0: ഒരു രീതി.
1: ഹീര എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ടുണ്ട്, മൃദുലയിത ഒരു ഭാവഗീതമിത. ഭാവഗീതമായതുകൊണ്ട് തന്നെ ഭാവഗായകനാണ് അത് പാടിയേക്കണെന്ന് അറിയാലോ.
0: ഭാവഗായകൻ പാടിയ പാട്ടാണല്ലോ ആന്റണി ചേട്ടൻ ചോദിക്കാറ്.
1: അപ്പൊ ഒട്ടും സമയങ്ങളുണ്ട്. ഞാനിത് സാധാരണ ഡെഡിക്കേഷൻ പറയാലോ, പക്ഷെ ഇന്നൊരു ഡെഡിക്കേഷൻ പറയാനുണ്ട് എനിക്ക്.
0: പറഞ്ഞോ.
1: എന്റെ പ്രിയ സുഹൃത്ത് ജോമോൻ കടവന്ത്രയുടെ ബർത്ത്ഡേ ആണെന്ന്.
0: ഓക്കെ.
1: ഫോട്ടോഗ്രാഫറാണ്, എന്റെ മാത്രമല്ല എന്റെ മകന്റെയും കൂട്ടുകാരനാണ്. അവന്റെ കല്യാണത്തിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത സുഹൃത്താണ്.
0: അപ്പൊ
1: ജോമോന് സ്പെഷ്യൽ ആയിട്ട് ഈ ഗാനം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും.
0: ആയിക്കോട്ടെ, ജോമോൻ ചേട്ടന് സ്പെഷ്യൽ ആയിട്ട് പാട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ആന്റണി ചേട്ടനാണ് നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ പാട്ട്. പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് രഘുകുമാറാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. ആനന്ദൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ദീപ ഫസ്റ്റ് പാട്ട് സൂപ്പറായി, ഒരു സങ്കടമുള്ള പാട്ടാണെങ്കിലും നല്ലൊരു സുഖമുള്ള പാട്ട്. ജോലി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കുളിക്കാൻ പോയി, കുളിച്ചു വന്നിരിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു എനിക്ക് മനസ്സിലായി മാക്ഫാസ്റ്റ് സോങ്സ് കേൾക്കാൻ വേണ്ടിയുള്ള ധൃതി അല്ലേ എന്ന്. സത്യമാണെന്ന് ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടിയാണത് എന്ന്. ഇന്നുകൂടെ എല്ലാവരും കൂടിയിട്ടുണ്ട്, ഇനി ഏതായാലും ഒരു ശുഭരാത്രി പകർന്നുകൊണ്ട് ആനന്ദൻ തിലാനൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ധൃതി വെച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തുടക്കം പറഞ്ഞ പോലെ, അതുപോലെ ആനന്ദൻ ചേട്ടനും എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് സോങ്സ് ഓൺ ഡിമാൻഡ് കേൾക്കാനിരിക്കണം എല്ലാവരും, അതാണ്. ഓക്കെ, അപ്പോൾ ആനന്ദൻ ചേട്ടനും കൂടി വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഒഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടിക്കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: അങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നല്ല പാട്ടൊക്കെ നമ്മൾ കേട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ.
7: ഹലോ, ഗുഡ് ഈവനിംഗ്, നമസ്കാരം.
6: നമസ്കാരം. രാജപ്പൻ ചേട്ടാ, ഇന്ന് ഏത് പാട്ട് കേൾക്കണം?
7: എനിക്ക് കേൾക്കേണ്ട പാട്ട് ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു എന്ന് തുടങ്ങുന്ന പാട്ട്.
6: നല്ല പാട്ടാണ്. വല്ലപ്പോഴും ആണ് കുറച്ച് പുതിയതിലേക്ക് വരുന്നത് അല്ലേ?
7: അതെ അതെ.
6: ശരി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാട്ടോ.
7: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
6: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് സ്പെഷ്യൽ ആയിട്ട് അങ്ങ് കൊടുത്തേക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ രാജപ്പൻ ചേട്ടനാണ് കൈതപ്രം വരികൾ എഴുതി സംഗീതം ചെയ്ത് നമ്മുടെ ചിത്രചേച്ചി പാടിയ പാട്ടാണ് ഇന്ന് സ്വന്തം ജാനകിക്കുട്ടിയിലെ. നല്ല രസമുള്ള ഒരു പാട്ടാണ്. അപ്പൊ എന്തായാലും പാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ബാബു ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വീട് ചെറുതാണെങ്കിലും അതിനുള്ളിൽ സമാധാനമുണ്ടെങ്കിൽ അത് കൊട്ടാരത്തേക്കാൾ വലുതാണ്. കയ്യിൽ സമ്പത്തുള്ളവനല്ല, മനസ്സിൽ സമാധാനമുള്ളവനാണ് യഥാർത്ഥത്തിൽ സമ്പന്നൻ. 3 നേരം വിശപ്പടക്കാൻ ഭക്ഷണവും അണിയാൻ നല്ല വസ്ത്രങ്ങളും സ്വസ്ഥമായി ഉറങ്ങാനും കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ സമ്പന്നരാണ്. എത്ര സമ്പാദിച്ചാലും മനസ്സ് നിറയാത്തവർക്ക് ഇതൊന്നും ഒരിക്കലും അനുഭവിക്കാൻ കഴിയില്ല. ബാബുസ് നട്ടാശ്ശേരി. ഓക്കെ ബാബു ചേട്ടാ, അപ്പം എന്തായാലും ഒരു ശുഭരാത്രി അറിയിക്കുന്നു. അപ്പോൾ പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അടുത്ത കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്. യെസ്, അൻസാർക്ക് ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്ക്
0: ചക്കിക്കൊത്തൊരു ചങ്കരൻ, ആ പാട്ട് വെച്ചേരാം കേട്ടോ.
1: പറഞ്ഞോ.
0: ശിവ
1: കുമരകം, ടി വി മുഹമ്മദ്, വടക്കേ വാനൂർ, പട്ടാമ്പി, ആനന്ദം വിലാനൂർ, കണ്ണൂർ, സന്തോഷം നടക്കാവ്, കോഴിക്കോട്, ദീവ അമ്പലപ്പുഴ.
0: ഞാനിതൊക്കെ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞേനെ, കാരണം ഇപ്പൊ എനിക്ക് കാണാപ്പാടോ അതൊക്കെ. അതാ പറഞ്ഞത്, ഞാനിതൊക്കെ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞേനെന്ന്. കാണാപ്പാടോ ആണ് ഡെഡിക്കേഷന്റെ ആൾക്കാരുടെ പേരൊക്കെ. ഓക്കെ അൻസാർക്ക, അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പൊ നമ്മുടെ അൻസാർക്കാണ് അച്ചാര മമ്മിണി ഓശാര മോമൻ എന്ന ചിത്രത്തിൽ നല്ല രസമുള്ള ഒരു പാട്ടാണല്ലേ. പി ഭാസ്കരൻ മാസ്റ്ററുടേതാണ് ലിറിക്സ്, അതുപോലെ ദേവരാജൻ മാസ്റ്ററുടേതാണ് സംഗീതം. പി ജയചന്ദ്രനും പി മാധുരമ്മയും കൂടെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: സഭയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: അങ്ങനെ നമ്മൾ വീണ്ടും സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് എത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
2: ഹലോ, നമസ്കാരം ദീപ.
1: നമസ്കാരം.
2: റീത
1: ചേച്ചി, ഏത് പാട്ട് കേൾക്കണം? ഓക്കെ, ദാസേട്ടൻ പാടിയ മനോഹരമായ ഗാനം അല്ലേ? ശരി, പാട്ട് വെച്ചുതരാം കേട്ടോ.
2: മെഡിറ്റേഷൻ ലിസിക്കും, ഗീത ചുമത്ര, ആനന്ദൻ ജില്ലാലൂര്, ദീപ, പിന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും
1: താങ്ക് യു. എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ റീത ചേച്ചി, ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ റീത ചേച്ചി രാജപരമ്പര എന്ന ചിത്രത്തിലെ ദാസേട്ടൻ പാടി, അപ്പൻ തച്ചേത്ത്, അതുപോലെ എ ടി ഉമ്മർ കൂട്ടുകെട്ടിലുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് മുൻപ് ഒന്ന് രണ്ട് മെസ്സേജിലേക്ക് പോകാം. ലേഖ ചേച്ചി ഒരു തമ്പ് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ലേഖ ചേച്ചി, ഗുഡ് നൈറ്റ്. അനിലേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാണാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കാം, കേൾക്കാതിരിക്കാൻ കാതുകളും അടയ്ക്കാം, പക്ഷേ ഓർക്കാതിരിക്കാൻ ഈ മനസ്സിനെ ഇങ്ങനെ അടച്ചു പൂട്ടും. ശുഭരാത്രി. ഹായ് ദീപകുട്ടി, ഗുഡ് ഈവനിങ്. അമൃത കാർത്തിക്കുട്ടി, അപ്പൂസ്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് നൈറ്റ്. ഓക്കെ അനിലേട്ട, ഗുഡ് നൈറ്റ്. അമ്പിളി ചേച്ചി എന്താണ് അയച്ചിരിക്കുന്നത്? ഹായ് റേഡിയോ മക്ഫാസ്റ്റ് മോളൂസെ, ഗുഡ് ഈവനിങ് മോളെ, എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ഓക്കെ മോളെ, ഓക്കെ അമ്പിളി ചേച്ചി, ശുഭരാത്രി. അപ്പൊ പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം ദീപ.
0: നമസ്കാരം.
1: കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് അനിൽ.
0: യെസ് ത്രിമൂർത്തീസ് അനിൽ ചേട്ടൻ, ഇന്ന് ഏത് പാട്ട് കേൾക്കണം?
1: ഒരുപാട് നാളായി
0: ഒരുപാട് നാളാവുമ്പോ നമുക്ക് കേൾക്കാത്ത പാട്ട് കേൾക്കാം.
1: അതെ അതെ.
0: ഏത് പാട്ടാണ്
1: എനിക്ക് വേണ്ട പാട്ട്? നിലവിന്റെ കായലിൽ നിലയില്ലാത്ത കായലിൽ, അങ്ങനെ കേൾക്കാത്തൊരു പാട്ടായതുകൊണ്ട് നല്ല രസമുള്ള പാട്ട്, ഒരു യുഗാനമാണ്.
0: ഓക്കെ,
1: ആ പാട്ട് തന്നെ നമുക്ക് കേട്ട് കളയാം.
0: പിന്നെന്താ കേട്ട് കളയാം. ഓക്കെ അല്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾ
1: അവിടെ കേൾക്കാൻ അവിടെ തയ്യാറെടുത്ത് കുളിച്ച് റെഡി ആയിട്ടിരിക്കുന്ന ആനന്ദ ഉൾപ്പെടെ
0: സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ്
1: ചെയ്യാം. ഞങ്ങളുടെ സൗഹൃദമാണ് ഇല്ലേ കൂട്ടുകാർക്കും.
0: ഓക്കെ,
1: എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും
0: ശരി. അപ്പൊ എന്തായാലും അനിലേട്ട് ത്രിമൂർത്തീസ് അതുപോലെ എല്ലാവർക്കും നമുക്ക് ഈ ഒരു പാട്ട് വെച്ചുകൊടുക്കാം. ഓക്കെ
1: ഓക്കെ
0: ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ ത്രിമൂർത്തീസ് അനിൽ ചേട്ടനാണ് വിളിച്ചത്. നിലവിന്റെ കായലിൽ നിന്നുള്ള മണിയറ സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരൻ മാസ്റ്റർ ലിറിക്സ് വരികൾ എഴുതി, അതുപോലെ എ ടി ഉമ്മർ സംഗീതം ചെയ്ത്, ദാസേട്ടനും അമ്പിളിയില്ലേ, ആ അവർ രണ്ടുപേരും കൂടി ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പൊ അധികം കേട്ടിട്ടില്ലാത്ത പാട്ട്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത പാട്ട് ചോദിക്കാനായിട്ട് ആരാണ് എത്തിയിരിക്കുന്നതെന്ന് നോക്കാം. ഹലോ
1: ഹലോ ഹലോ,
0: ഗുഡ് ഈവനിങ്. യെസ്, പറയൂ.
1: രാജൻ മുത്തൂർ.
0: രാജൻ ചേട്ടാ, മുത്തൂരിരുന്നപ്പോ ഏത് പാട്ട് കേൾക്കാനാ തോന്നിയേ?
1: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം
0: എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് കേൾക്കാനാ. ശരി, മുത്തൂരിലേക്ക് ആ പാട്ട് ഇപ്പൊ വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കേ, എന്താണ് സൗണ്ട്? ഓക്കേ, അപ്പൊ നമ്മുടെ രാജൻ ചേട്ടനാണ് മുത്തൂർ എന്ന അച്ചുവേട്ടന്റെ വീട് എന്ന സിനിമയിൽ ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാധർമ്മസ്റ്റാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മെസ്സേജ് ഉണ്ട്. മുഹമ്മദ് ഇക്ക, ഗുഡ് ഈവനിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്, നമ്മുടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നേരുന്നു ശുഭരാത്രി. ഓക്കെ മുഹമ്മദ് ഇക്ക, ശുഭരാത്രി. ബാബു ചേട്ടൻ എന്താണ് വീണ്ടും? ആ, ഒന്നുമില്ല, ഒത്തിരി നന്ദി, ബഹുത്ത് പ്യാർസേ. ഓക്കെ ബാബു ചേട്ടാ. ഗീത ചേച്ചി, ഗുഡ് ഈവനിംഗ്. ദീപമോളെ പാട്ടുകൾ കേട്ട് കൂടെയുണ്ട്. ദേവി നെഞ്ചിരിയിൽ സൂപ്പർ സോങ്. റീത്ത രാജു, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഓക്കെ ഗീത ചേച്ചിക്കും ശുഭരാത്രി. നെക്സ്റ്റ് സോങ്ങിലേക്ക് നമ്മൾ പോവാണ്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ஹில்ஸ் திருவல்ல முத்து ஏட்டுமானூர்.
1: സമയം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ പാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ, ഗുഡ് ഈവനിങ്. ദീപക്കുട്ടി.
1: ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്.
2: ഇത് ശീബച്ചേച്ചിയാ, കുമരകം.
1: ശീബച്ചേച്ചി, കുമരകത്തിരുന്നപ്പോൾ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന സമയത്ത് ഏത് പാട്ടാ ഓർമ്മ വന്ന മനസ്സിലേക്ക്?
2: ഇന്ന് എനിക്ക് വേണ്ട പാട്ട്, ഒരു പാട്ട് മതി, കന്യാദാനം എന്ന സിനിമയിലെ രണ്ട് നക്ഷത്രങ്ങൾ. ആ പാട്ട് മതി.
1: പാട്ട് പാടുമെന്ന് എനിക്കറിയാം. ഇനി മര്യാദക്ക് റേഡിയോ കഫേയിലൊക്കെ പാട്ട് പാടി അയച്ചോണം കേട്ടോ. ഇല്ല, ഇപ്പൊ എനിക്കൊരു ഹിന്റ് കിട്ടി. പണ്ട് ദീപക്കുട്ടി ഈ പാട്ടൊക്കെ ഞങ്ങൾ പാടിക്കൊണ്ട് നടന്നതാണെന്ന്, അതുകൊണ്ട് ഇനി റേഡിയോ കഫേയിൽ പാട്ട് പ്രതീക്ഷിക്കുന്നു ഞാൻ.
2: അത് ഈസിയാ വരുമ്പോഴൊക്കെ ഈ പാട്ട്, പിന്നെ അങ്ങനെ കുറെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്.
1: ശരി,
2: പാടും. അത് ആ ഓർമ്മയ്ക്കാണ് ഈ പാട്ട് ഞാൻ ഇപ്പം.
1: ഓക്കെ, തീർച്ചയായിട്ടും പാട്ട് വെച്ചുതരാം കേട്ടോ ശിവചേച്ചി.
2: എനിക്ക് ഒരു ഞങ്ങളുടെ മെഡിക്കേഷൻ ഉണ്ട്,
1: പറഞ്ഞോ.
2: നമ്മുടെ സൗഹൃദവാണി കൂട്ടുകാർക്കും, പിന്നെ ഒരു ഗംഗാധരം പയ്യന്നൂര്, ജോഷി അങ്കമാലി, ബാക്കി കേട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നു.
1: ഓക്കെ ശീപചേച്ചി, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, നമ്മുടെ ശീബച്ചേച്ചി കന്യാദാനം എന്ന ചിത്രത്തിൽ നമ്മുടെ ദാസേട്ടൻ പാടിയ പാട്ടാണ്. ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ മാസ്റ്റർ കൂട്ടിയിട്ടുള്ള സോങ് ആണ്. അപ്പം എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. അതിനുശേഷം ഒരു കോളും കൂടി എടുക്കാനുള്ള സമയമുണ്ടെന്ന് തോന്നുന്നു. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ രണ്ട് നക്ഷത്രങ്ങൾ കണ്ടുമുട്ടി ആ പാട്ട് അവിടെ തീർന്നു. ഇനി നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം. ആലത്തൂരിൽ നിന്നാണേ ബഷീർക്ക. കച്ചവടമൊക്കെ കഴിഞ്ഞ് വിളിക്കുക അല്ലേ? അപ്പൊ ഇന്ന് കച്ചവടം കഴിഞ്ഞൊക്കെ ഇരിക്കുമ്പോ ഏത് പാട്ടാ മനസ്സിലേക്ക് വന്നത്?
1: നമുക്ക് മാതം പോലെ വരുമ്പോ ആ പാട്ട് വെച്ചാണ്. സുന്ദരക്കല്ലടി.
0: സുന്ദരക്കല്ലടി കൊറേ നാളായി ആ പാട്ട് കേട്ടിട്ട്.
1: അതെ, അതുകൊണ്ട് നമുക്ക് ഒന്ന് വെക്കാം.
0: പിന്നെന്താ ആ പാട്ട് നമുക്ക് കേട്ടേക്കാം.
1: നമ്മുടെ ഡെലിക്കേഷൻ ഉണ്ട്, ഡെലിക്കേഷൻ ഉണ്ട്. നമ്മുടെ ആനന്ദാട്ടൻ കണ്ണൂര്, മുഹമ്മദ് ക പട്ടാമ്പി, പിന്നെ അഫനാനക്ക കരിനാഗപ്പള്ളി,
0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് വെച്ചുകൊടുക്കാം കേട്ടോ. ബഷീർക്ക
1: ശുഭരാത്രി.
0: ഓക്കെ, അപ്പൊ നമ്മുടെ ബഷീർക്കയാണ് വിളിച്ചത്, ലാസ്റ്റ് കോളറാണ് ബഷീർക്ക. ഔസേപ്പച്ചൻ സാർ സംഗീതം കൊടുത്തു, ബിച്ചു തിരുമല അദ്ദേഹം വരികൾ എഴുതി, കെ എസ് ചിത്രയും പിന്നെ കുറച്ച് കോറസും കൂടിയൊക്കെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ് സുന്ദരക്കില്ലാടിയിലെ. അപ്പൊ പാട്ട് കേൾക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് മെസ്സേജ് ഉണ്ട്. ഹായ് ദീപ, ശുഭരാത്രി. താങ്ക് യു റീത രാജു, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എന്ന് പറഞ്ഞിട്ട് ലിസി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ ലിസി ചേച്ചി, ഗുഡ് നൈറ്റ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ മണ്ണിലേക്ക് തന്റെ വേരുകളെ കൂടുതൽ ആഴ്ത്തി ശക്തി സംഭരിക്കുന്നു. ഇതുപോലെ പ്രതിസന്ധികൾക്ക് മുന്നിൽ ആത്മവിശ്വാസത്തിന്റെ വേരുകളോന്നി ശക്തരാവാൻ നമുക്ക് സാധിക്കണം. ശുഭരാത്രി നേരുന്നു ടി അഷ്റഫ് ബസ്കൈപ്പുറം. ഓക്കെ അഷ്റഫ് ഇക്കാ, ശുഭരാത്രി. എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു സ്നേഹപൂർവ്വം ജോഷി അങ്കമാലി. ജോഷി ചേട്ടനും ഇരിക്കട്ടെ ശുഭരാത്രി. ഗിരീഷ് ഏട്ടൻ പതിവ് പോലെ ഒരു ശുഭരാത്രി ദീപ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗിരീഷേട്ടാ, ശുഭരാത്രി. താങ്ക് യു ബഷീർക്ക എന്ന് പറഞ്ഞിട്ട് ആനന്ദൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നത്തെ പാട്ടുകളെല്ലാം ആനന്ദൻ ചേട്ടൻ കൊണ്ടുപോയി. ആനന്ദൻ ചേട്ടൻ എത്ര ഡെഡിക്കേഷൻ ആണ്, ഒന്നുമില്ലെങ്കിലും കുളിച്ച് വേഗം വന്ന് ധൃതി വെച്ചിരുന്ന ഇരുന്നിട്ട് എന്താ എല്ലാവരുടെയും ഡെഡിക്കേഷൻ വാരിക്കൂട്ടിയില്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയുന്നത് ഞാൻ ദീപയാണ്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ല വാഴ. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ല വാഴ 7-1.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ഡോൺ വറി, ഞാൻ ഇന്ന് 2 മിനിറ്റും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എക്സ്പ്ലെയിനബിൾ AI അല്ലെങ്കിൽ HAI എന്താണെന്ന് പറയാം. നിങ്ങളൊരു ഫ്രണ്ടിനോട് ചോദിക്കുന്നു, അടാ എനിക്കൊരു പുതിയ ഫോൺ വാങ്ങണം, ഏതാ ബെറ്റർ എന്നറിയാമോ? അവൻ നിങ്ങളോട് പറയുമായിരിക്കും, ഇത് വാങ്ങിച്ചോ, ഇത് നല്ലൊരു ഫോണാണ്. നിങ്ങൾ തിരിച്ചു ചോദിക്കാം, ബട്ട് വൈ? AIയും അതേപോലെയാണ് ആൻസർ തരുമ്പോൾ. നോർമൽ AI അങ്ങനെയാണ് ആൻസർ തരുന്നത്, പക്ഷെ ആ ആൻസർ എങ്ങനെ വന്നു അത് നമുക്കറിയില്ല. ഇതൊക്കെ ഒരു പ്രോബ്ലമാണ്. AI മിസ്റ്റേക്ക് ചെയ്താൽ റീസൺ കണ്ടുപിടിക്കാൻ പറ്റില്ല. എക്സ്പ്ലെയിനബിൾ AI അല്ലെങ്കിൽ HAI ഫിക്സ് ചെയ്യുന്നു. ഇത് ഡിസിഷൻ മാത്രമല്ല തരുന്നത്, ആ ഡിസിഷൻ എന്ത് കാരണമായിട്ടാണ് സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഒരു റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇമാജിൻ ചെയ്യൂ, ഒരു AI ആപ്പ് നിങ്ങളുടെ ലോൺ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു. നോർമൽ AI പറയും, ലോൺ റിജക്റ്റഡ്. പക്ഷേ എന്തിനു റിജക്ട് ചെയ്തു അതും നമ്മൾ പറയില്ല. എക്സ്പ്ലെയിനബിൾ AI ആണെങ്കിൽ കൂടെ അതിന്റെ കാരണം പാസ്റ്റ് പേയ്മെന്റ് റെക്കോർഡ് കാണും, നിങ്ങളുടെ പാസ്റ്റ് പേയ്മെന്റ് റെക്കോർഡ് കുറവാണ് അല്ലെങ്കിൽ അതിന്റെ ഇൻകവും കുറവാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഇതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തരുന്ന റിപ്ലൈയുടെ ഡിസിഷൻ കൂടെ ആ റിപ്ലൈ എങ്ങനെ വന്നു എന്നും കൂടെ എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണ് അതിനകത്ത് കൊടുത്തിരുന്നത് കൂടെ ആ സിസ്റ്റത്തിൽ നമുക്ക് ട്രസ്റ്റ് കൂട്ടും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ തരാം. ഗൂഗിൾ മാപ്സ് പെട്ടെന്ന് റൂട്ട് മാറ്റി തരുമെന്ന് വിചാരിച്ചു. അങ്ങനെ നോർമൽ AI അതിനൊരു റീസൺ പറയില്ല. എക്സ്പ്ലെയിനബിൾ AI മുന്നിൽ ഹെവി ട്രാഫിക് ഉണ്ട്, അതും കൊണ്ട് റൂട്ട് മാറ്റുന്നു, ഇല്ലെങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻ ഉണ്ട് അതുകൊണ്ട് അവിടെ റൂട്ട് മാറ്റുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഡിസിഷന് സെൻസ് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. HAI എന്തിനു ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ട്രസ്റ്റ് കൂട്ടാനും ഫെയർനെസ് മനസ്സിലാക്കി തരാനും ഫെയർനെസ് ആക്കാനും സേഫ്റ്റി നമുക്ക് മനസ്സിലാക്കി തരാനും ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനായിട്ടും ലേണിങ്ങിനുമായിട്ടാണ് നമുക്ക് HAI ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് നമുക്കൊരു കോളേജ് ലൈഫ് റിലേറ്റഡ് എക്സാമ്പിൾ തരുവാണെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റുഡൻറ് ക്വസ്റ്റ്യന് ആൻസർ സ്റ്റെപ്സ് വിട്ട് നേരെ ഫൈനൽ ആൻസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് സ്റ്റെപ്സിൻ്റെ കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിന് വിശ്വസിക്കാൻ പറ്റും. സ്റ്റെപ്സ് കണ്ടിട്ട് ടീച്ചേഴ്സിന് കാര്യം ക്ലിയർ ആവും. എക്സ്പ്ലെയിനബിൾ AI അതേപോലെയാണ്, സ്റ്റെപ്സ് കാണിക്കുന്നത്. അതുകൊണ്ട് ചുരുക്കമായി പറഞ്ഞാൽ എക്സ്പ്ലെയിനബിൾ AI എന്ന് പറഞ്ഞാൽ ആ AI ആണ്. കരാറെടുക്കുമ്പോൾ എന്തുകൊണ്ടെടുത്തെന്ന് ഓപ്പണായിട്ട് പറയാം. ഇത് നമ്മൾ ടെക്നോളജി നല്ല രീതിയിൽ വിശ്വസിച്ച് സേഫായി യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും.
1: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് സ്റ്റുഡൻസ് കോർണർ. സ്റ്റുഡൻസ് കോർണറിൽ വ്യാഖ്യാനിക്കാവുന്ന AI ഈ വിഷയത്തെ കുറിച്ച് ഇത്രയും നേരം സംസാരിച്ചത് മാക്ഫാസ്റ്റ് കോളേജ് MCA സ്റ്റുഡന്റ് അനീഷ് കെ ജോൺ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്,
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി, എവറിഥിംഗ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്ന് രുചിക്കൂട്ടിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചപ്പാത്തിയാണ് ഇന്ന് വൈകുന്നേരമെങ്കിൽ, അല്ലെങ്കിൽ നാളെ ചപ്പാത്തി ഉണ്ടാക്കാൻ ആ ഒരു താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു വെറൈറ്റി കറി നിങ്ങൾക്ക് പരീക്ഷിക്കാം. ചപ്പാത്തിയാണ് മിക്കവർക്കും വൈകുന്നേരം അല്ലേ. ചപ്പാത്തിക്ക് മുട്ടയും വെജിറ്റബിളും തക്കാളി റോസ്റ്റും ഒക്കെ എന്നും ഉണ്ടാക്കി മടുത്തിരിക്കുകയായിരിക്കും. വെറൈറ്റി ആയിട്ട് ഒരു കറി നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോവാണ്. ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഈ വെറൈറ്റി കറി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. മുട്ട കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു രണ്ടെണ്ണം എടുക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എടുക്കാം. ഒരു പാൻ എടുക്കുക. ചൂടാകുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക്, അതൊക്കെ ആവശ്യത്തിന് മതി എരിവിന്റെ അനുസരിച്ച്. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് കാശ്മീരി മുളകുപൊടി, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും, ഇനി കുറച്ചും കൂടി ആഡംബരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് ആ ഒരു പൊടിമണം ഉണ്ടല്ലോ, പച്ചമണം ഒക്കെ, അതൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ എന്നിട്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്ത ഈ ഒരു കൂട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി പാനിലിട്ടൊന്ന് തിളപ്പിക്കുക. സെയിം പാൻ തന്നെ മതി കേട്ടോ, ഒരുപാട് പാത്രമൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ട് മുട്ട എടുത്തിട്ട് ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. മുട്ട ഇങ്ങനെ നമ്മൾ പുഴുങ്ങിയിടാറുണ്ട്, അല്ലെങ്കിൽ മുട്ട നമ്മൾ കട്ട് ചെയ്തിടാറുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് മുട്ട ഉണ്ടെന്ന് പോലും അറിയില്ല. നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ട് ആ ഗ്രേവി ആയിട്ട് അങ്ങ് മിക്സ് ചെയ്യുവാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ പൊടികൾക്കൊക്കെ നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഐറ്റംസ് മാത്രം മതി. കുരുമുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ തക്കാളിയൊക്കെ എടുക്കണം. അതുപോലെ പിന്നെ ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി പാൻ എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി, അങ്ങനെയുള്ള പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചേർത്തിട്ട് വഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സിയിലോട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ വെള്ളം കൂടി ചേർത്തിട്ട് തിളപ്പിക്കുക. രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക. സംഭവം റെഡിയായി. എല്ലാം ഒറ്റ പാനിൽ നടക്കും. ഒരുപാട് പാത്രത്തിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ തക്കാളി നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. തക്കാളി വേണോന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ട ആവശ്യമില്ല. കാരണം മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയും കൂടി ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കുറുകി തന്നെ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള കൂട്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയും ആ ഒരു തിക്നെസ് എന്തായാലും ഗ്രേവിയിൽ ഉണ്ടാവും. പക്ഷെ ചിലർക്ക് ചെറിയൊരു പുളിയും കൂടെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സവാളയൊക്കെ ഇടുന്ന സമയത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ നമ്മൾ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്ഥിരം നമ്മൾ മുട്ടക്കറി ഒരേ രീതിയിൽ ഉണ്ടാക്കുന്നു എന്ന് വീട്ടിലുള്ളവർക്ക് പരാതിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ കറി നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ദീപയാണ്. വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്കാനി ഹാപ്പിലി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂറ്റ് തിരുവല്ല.
2: മുടി ആകെ കൊഴിഞ്ഞു പോയല്ലോ. ഈ ചോദ്യം കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. ഒരു 30 വയസ്സ് കഴിയുന്നതോടെ പലരിലും മുടി കൊഴിച്ചില് വളരെ രൂക്ഷമാകാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് കെമിക്കലുകൾ അടങ്ങിയ പല ഓയിലുകളും പല ഹെയർ മാസ്കുകളും നമ്മൾ പരീക്ഷിക്കാൻ തുടങ്ങുന്നത്. ഒന്നോർക്കുക, പരീക്ഷണം നടത്താനുള്ള ഒരു പരീക്ഷണശാലയല്ല നമ്മുടെ തലമുടി എന്നത്. അപ്പോ വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടി കൊഴിച്ചില് ചെറുക്കാൻ വേണ്ടിയുള്ള ചില ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു സമയം വിത്ത് മീ ആർജെ അപർണ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് ഇലകളെ കുറിച്ചാണ് കേട്ടോ. ഈ രണ്ട് ഇലകളും നമ്മുടെ മുടി കൊഴിച്ചില് കുറയ്ക്കാനായിട്ട് നമ്മൾ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പൊ പ്രധാനമായിട്ട് ആദ്യം പറയാൻ പോകുന്ന ഇല കറിവേപ്പാണ് കേട്ടോ. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് കറിവേപ്പ്. കറിവേപ്പിന്റെ ഗുണങ്ങൾ അറിയാത്ത മലയാളികൾ ഇല്ല എന്നതും സത്യം തന്നെയാണ്. അപ്പൊ ഈ കറിവേപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് മുടി കൊഴിച്ചിൽ കുറയ്ക്കുക എന്ന് നോക്കിയാലോ. വൈറ്റമിൻ എ, ബി, സി, ഇരുമ്പ്, കാൽസ്യം, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയെല്ലാം സമ്പുഷ്ടമാണ് കറിവേപ്പ്. അതുകൊണ്ട് തന്നെ കേശസംബന്ധമായ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. അപ്പോ ഈ കറിവേപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇടയ്ക്ക് നമ്മുടെ തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോ കറിവേപ്പ് ഇനി വേസ്റ്റാക്കി കളയണ്ട. ഇപ്പൊ വീട്ടില് പച്ചക്കറിയൊക്കെ മേടിക്കുന്ന സമയത്ത് ഒരുപാട് കറിവേപ്പ് വാങ്ങുകയാണെങ്കിൽ ചില സമയത്ത് അത് വാടി പോകുന്നത് കാണാറുണ്ട്. ഇനി അങ്ങനെ വാടി പോകാൻ അനുവദിക്കരുത്. ഈ കറിവേപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാം എന്നിപ്പോ മനസ്സിലായില്ലേ. അപ്പോ വാടി പോകാൻ സമ്മതിക്കാതെ കറിവേപ്പൊക്കെ വേഗം തിളപ്പിച്ച് ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കുക. ഇങ്ങനെ തിളപ്പിച്ച് മാറ്റി വെക്കുന്ന വെള്ളം തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മുടിയെ പരിപോഷിപ്പിക്കാൻ നല്ലതാണ് കേട്ടോ. ഇതുകൊണ്ട് കഴിഞ്ഞില്ല, മറ്റൊരു ഇല കൂടിയുണ്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഇലയാണ് അത്. അതേതാണെന്ന് നോക്കിയാലോ. അത് മറ്റാരും അല്ല കേട്ടോ, പുതിന ഇലയാണ്. മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുവാനും അതുപോലെ തന്നെ താരൻ പോലുള്ള പ്രശ്നങ്ങളെ അകറ്റുവാനും വളരെ നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് വെറുതെ വെള്ളത്തിൽ തിളപ്പിച്ച് തലയിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇതല്ല, മറ്റൊരു ഐറ്റം ഞാൻ പറഞ്ഞുതരാം. അതിന് ഈ രണ്ടിലയും ഒരുമിച്ചാണ് വേണ്ടത് കേട്ടോ. നമുക്കറിയാം നമ്മൾ മുടി കൊഴിച്ചിൽ മാറാൻ അല്ലെങ്കിൽ മുടി വളരാനൊക്കെ പൊതുവെ എണ്ണ കാച്ചാറുണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇലകൾ ഉപയോഗിച്ച് എണ്ണ കാച്ചാട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ രണ്ട് ഇലകളും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ശേഷം നല്ല നാളികേരത്തിന്റെ വെളിച്ചെണ്ണ എടുത്ത് ചെറുതീയിൽ ചൂടാക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് ചെറുതീയിൽ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. എണ്ണയുടെ നിറമൊക്കെ മാറുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാട്ടോ. എന്നിട്ട് ഇത് തണുത്ത ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തലയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കും കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ, ഇങ്ങനെ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് മുടി കൊഴിച്ചിൽ മാറാനുള്ള രണ്ട് സിമ്പിൾ ട്രിക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ സമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ ദാ ടാറ്റ പറയുകയാണ് കേട്ടോ. ഇത്രയും നേരം സമയത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക്.

ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

കഴിവല്ല. അൽമാര ബൈ പുളിമോട്ടിൽ സിൽക്സ് കൊച്ചി. കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം. ശുഭയാത്ര. ഹലോ, ഹായ്, നമസ്കാരം. ശുഭയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർജി അമൃത കാർത്തിക. യാത്രകൾ ഇഷ്ടമല്ലാത്തവര് ചുരുക്കം പേരാണല്ലേ. യാത്രകളെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുമുണ്ട്. കേരളത്തിനകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇനിയും കാണാനായിട്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ് കേട്ടോ. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായിരിക്കും. എന്നിട്ട് പോലും നമ്മളിങ്ങനെ ചിന്തിക്കും, ഈശ്വര ഇത് തൊട്ടടുത്ത സ്ഥലമാണല്ലോ, എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പോലും നമ്മളിങ്ങനെ അതിശയിച്ച് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥ വരെയുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ത്യ വിട്ടോ അല്ലെങ്കിൽ ദൂരേക്കോ ഒന്നും നമ്മൾ പോകണ്ട, നമ്മുടെ അടുത്തൊക്കെ തന്നെ ഉണ്ട് നീ ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ട്. ഈ തെന്മല, തെന്മല പലരും പോയിട്ടുണ്ട്, എന്നാൽ പോകാത്തവരുമായിട്ടുണ്ട്. അപ്പോൾ ഈ തെന്മല എന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത ടൂറിസം കേന്ദ്രമാണ് നമ്മുടെ തെന്മല. കൊല്ലം ജില്ലയിലെ പശ്ചിമഘട്ടത്തിന്റെ താഴ്വരകളിലാണ് തെന്മല സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായ തെന്മല പ്രകൃതി സൗന്ദര്യത്തിനും സാഹസിക വിനോദങ്ങൾക്കും ഒരുപോലെ അവസരം നൽകുന്ന ഒരു സർക്കാർ നിയന്ത്രണ മേഖല കൂടിയാണ്. എല്ലാ തരത്തിലുമുള്ള അവധിക്കാലം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരിടമായ ഇവിടത്തെ പ്രധാന ആകർഷണം മനോഹരമായ പച്ച പുൽമേടുകളും ബട്ടർഫ്ലൈ സഫാരികളുമാണ്. സംഗീത നൃത്തങ്ങളും സാഹസിക വിനോദങ്ങളും കൂടാതെ ട്രക്കിംഗ്, ഹൈക്കിംഗ്, രാത്രി ക്യാമ്പിംഗ് എന്നിവയും തെന്മലയിൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. ഉത്തരവാദിത്ത ടൂറിസം, തെന്മല ഇക്കോ ടൂറിസം എന്നിവ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും പ്രാധാന്യം നൽകുന്ന അടുത്ത ഘട്ടമാണ്. പരിസ്ഥിതി വിനോദ സഞ്ചാരം ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ഊന്നലും നൽകുന്നുണ്ട്. അപ്പോൾ തെന്മലയിൽ പോയിട്ടില്ലാത്തവര് വേഗം തന്നെ തെന്മല പിടിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഓക്കെ, അപ്പോൾ ഇന്ന് തെന്മല നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് ശുഭയാത്രയിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആഹ്, നല്ല മഴ. മഴ കട്ടൻ ചായ ജോൺസൺ മാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ. പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
0: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്. ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഒൺലി ഓൺ റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4. ടൈം സെറ്റ്
1: 9:00.

0: കൊച്ചി
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. കേരള

0: കരിയർ കോമ്പസിൽ നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണോമസ് കോളേജിലെ ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ണിമായ മിസ്സാണ്. മിസ്സിനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ കരിയർ കോമ്പസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം മിസ്സേ.
1: നമസ്കാരം അമൃത.
0: മിസ് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു പ്ലാൻ ടിഷ്യൂ കൾച്ചർ. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഈ ഇപ്പോ ഈ ഒരു കാലഘട്ടത്തില് ആളുകളൊക്കെ കൂടുതലായി അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാക്ഫാസ്റ്റ് കോളേജിൽ എത്രത്തോളം ഇതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരുമുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം അല്ലേ. ആദ്യം തന്നെ ചോദിച്ചോട്ടെ, നമ്മുടെ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഒരു പ്ലാൻ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊന്ന് പറയാമോ?
1: പ്ലാൻ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് സാധാരണയായി ഒരു ചെടിയുടെ ചെറിയ ഒരു ഭാഗം എടുത്ത് അത് ലാബിൽ ഒരു പ്രത്യേക ന്യൂട്രിയന്റ് മീഡിയം വളർത്തുന്നത് വഴി ആ ഭാഗം ഒരു പൂർണ്ണ ചെടിയായി വളരുന്ന പ്രക്രിയയാണ്.
0: സിമ്പിൾ ആയിട്ട് അല്ലേ പറഞ്ഞ. ഓക്കെ, നമ്മള് പ്ലാൻ ടിഷ്യൂ കൾച്ചർ എന്നൊക്കെ പറയുമ്പോ അയ്യോ എന്തോ അല്ലേ ഒരു വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഇത് സംഭവം തന്നെയാണ് എങ്കിൽ പോലും ഇത്രയും സിമ്പിൾ ആയിട്ട് മിസ് അത് പറഞ്ഞു തന്നു. ഇനി മിസ് നമ്മുടെ ചെടിയുടെ ടിഷ്യൂ എന്ന് പറഞ്ഞു, അപ്പോൾ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു ടിഷ്യൂ കിട്ടുന്നത്?
1: ഒരു സസ്യത്തിന്റെ ചെറിയ ഭാഗം, അതേതുമാവാം, ഉദാഹരണത്തിന് ഇല, തണ്ട് അല്ലെങ്കിൽ വേര്, ഇതുപോലുള്ള ചെറിയ ഭാഗങ്ങൾ ഉപയോഗിച്ച് ലാബിൽ ശുചിത്വപരമായ സാഹചര്യത്തിൽ ന്യൂട്രിയന്റ് മീഡിയ പുതിയ ചെടികളെ വളർത്തുന്ന ശാസ്ത്രീയ രീതിയാണ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ.
0: ഓക്കെ, നമുക്കറിയാം ഇതിനകത്തൊക്കെ ചില ചില വേർഡ്സ് ഒക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സാധാരണ ഒരാൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകണം എന്നില്ല. അപ്പൊ ഒരു ന്യൂട്രിയന്റ് മീഡിയ എന്നുള്ളൊരു വേർഡ് വന്നില്ലേ, അപ്പൊ എന്താണ് ഈ ന്യൂട്രിയന്റ് മീഡിയ?
1: ന്യൂട്രിയൻ മീഡിയ എന്ന് പറയുമ്പോൾ സസ്യങ്ങൾ വളരുന്ന ഒരു മീഡിയം, ആ ഒരു മീഡിയത്തില് ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. സാധാരണയായി ചെടികൾ മണ്ണിൽ വളരുമ്പോ മണ്ണിൽ നിന്നാണ് ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുക്കുന്നത്. അതിന് പകരം ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ന്യൂട്രിയന്റിന്റെ ഒരു മീഡിയ തയ്യാറാക്കി കൊടുക്കുകയാണ്. അപ്പോൾ പ്ലാന്റ് സ്വാഭാവികമായിട്ടും അത് എന്ത് ചെയ്യും, വലിച്ചെടുത്തോളും. അതിനായിട്ടുള്ള പോഷകങ്ങൾ, വൈറ്റാമിനുകൾ, പഞ്ചസാര, ഹോർമോണുകൾ എന്നിവ ചേർത്ത പ്രത്യേക വളർച്ചാ മാധ്യമത്തെയാണ് ന്യൂട്രിയൻ മീഡിയ എന്ന്
0: പറയുന്നത്. ഓക്കെ, പക്ഷേ അതുപോലെ തന്നെയുള്ള ഒരു സംശയമാണ്, നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ ലാബുകളിൽ നമ്മുടെ സസ്യങ്ങളെ ഗ്ലാസ് ബോട്ടിലുകളിലാണ് വളർത്തുന്നത്, അതിന്റെ ഒരു കാരണം എന്താ?
1: അമൃത, ഗ്ലാസ് ബോട്ടിലുകൾ ശുചിത്വമായ അന്തരീക്ഷം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ പോഷകങ്ങൾ, വൈറ്റമിനുകൾ, ഹോർമോണുകൾ എന്നിവ ചേർത്ത് സസ്യങ്ങളുടെ രോഗബാധ ഇല്ലാതെയുള്ള വളർത്തലിനെ സഹായിക്കുന്നു. അതിനാലാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ബോട്ടിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ബോട്ടിലിൽ മാത്രമല്ല, നമ്മൾക്ക് ടെസ്റ്റ് ട്യൂബ്, പെട്രി പ്ലേറ്റ്, ബാക്കിയുള്ള ജാം ബോട്ടിൽസ്, ഏത് വിധേനയും നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് ഈ സസ്യങ്ങളെ വളർത്തുന്ന ബോട്ടിൽ തീരുമാനിക്കാൻ പറ്റുന്നതാണ്.
0: മിസ് എന്റെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല്, ഇത് ടെക്നിക്കലായിട്ടൊക്കെ പഠിച്ചവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണോ? ഞാനിത് ചോദിക്കാൻ കാരണം ഇത് സാധാരണക്കാരിലോട്ട് എത്തിക്കാൻ നമുക്ക് എങ്ങനെ പറ്റും? ഇത് സാധാരണക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണോ?
1: സാധാരണക്കാർക്കും ഇത് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് പൂർണ്ണമായും ഒരു ലാബിലുള്ളൊരു കാര്യമാണ്. ലാബ് അടിസ്ഥാനപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റെറൈൽ കണ്ടീഷൻ കൊടുക്കണം, അതായത് ക്ലീൻ ആയിട്ടുള്ള ഒരു സാഹചര്യം. അതേപോലെ തന്നെ ന്യൂട്രിയൻ മീഡിയ നമ്മൾക്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് ശരിയായ ഒരു താപനിലയുമുണ്ട്. ആയതിനാൽ നമ്മൾക്ക് ഇതിന് ടെക്നിക്കൽ അറിവ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോളേജിൽ, നമ്മളുടെ മാക്ഫസ് കോളേജിൽ തന്നെ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ട്രെയിനിങ് സെഷൻസിലൂടെ. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോസയൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ MSc ബയോടെക് കുട്ടികളുണ്ട്, നമ്മൾക്ക് MSc ബയോ ഇൻഫോർമാറ്റിക്സ് കുട്ടികളുണ്ട്. ഇവരൊക്കെ ഈ പരിശീലനം ലഭിച്ചതിനാൽ ഇവർക്കൊക്കെ ഇതിന്റെ ഒരു ടെക്നിക്കൽ അറിവ് കൂടെയുണ്ട്.
0: അപ്പൊ നമ്മുടെ കുട്ടികൾ ഇതൊക്കെ ചെയ്യാറുണ്ടോ കോളേജിൽ?
1: ഉറപ്പായിട്ടും നമ്മളുടെ കുട്ടികൾക്ക് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിനെ പറ്റി സ്ഥിരമായിട്ട് ചെയ്യുന്നതിനാൽ നല്ല അറിവാണ് അവർക്ക് ഇതിൽ ലഭിച്ചിട്ടുള്ളത്. അവരിപ്പോൾ എല്ലാവരും തന്നെ സ്കിൽഡ് ആയിരിക്കുകയാണ്.
0: മിസ് നമുക്ക് മാക്ഫാസ്റ്റ് കോളേജിൽ ടിഷ്യൂ കൾച്ചർ റിസർച്ച് ചെയ്യാൻ സാധിക്കുമോ?
1: ഉറപ്പായിട്ടും സാധിക്കും. മാക്ഫാസ്റ്റ് കോളേജിലെ ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾക്ക് ടിഷ്യൂ കൾച്ചറൽ റിസർച്ച് നടത്താൻ
0: സാധിക്കും. ഓക്കെ, ഇനി ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഏതെല്ലാം കോഴ്സുകളാണ് ഉള്ളത്, ഏതൊക്കെ റിസർച്ച് സാധ്യതകളും ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു തരാമോ?
1: നമ്മൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോസയൻസ് നൽകുന്ന കോഴ്സുകൾ MSc ബയോടെക്നോളജി, MSc ബയോ ഇൻഫോർമാറ്റിക്സ് എന്നിവയാണ്. അതുപോലെ തന്നെ റിസർച്ച് സാധ്യതകൾ നമ്മൾക്ക് ധാരാളമുണ്ട്. അത് ബയോ കെമിസ്ട്രിയിലാണെങ്കിലും, മൈക്രോ ബയോളജിയിലാണെങ്കിലും, പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിലാണെങ്കിലും, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളിലാണെങ്കിലും നമുക്കിവിടെ റിസർച്ച് ചെയ്യാൻ സാധിക്കും.
0: സാധിക്കും അല്ലേ. MSc ബയോടെക്നോളജി, ബയോ ഇൻഫോ കോഴ്സ് ഒക്കെ പഠിക്കാൻ ആർക്കൊക്കെയാണ് സാധിക്കുക? ഇനി കുറച്ചും കൂടി ഞാൻ സിമ്പിളായിട്ട് ചോദിച്ചാൽ, ഏതൊക്കെ ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും?
1: നമ്മൾക്ക് സയൻസിൽ ഒരു ബിരുദമുണ്ടെങ്കിൽ നമ്മൾക്ക് MSc അപ്ലൈ ചെയ്യാൻ സാധിക്കും. എടുത്തു പറയുകയാണെങ്കിൽ ബോട്ടണി, സോളജി, ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, ബയോ ഇൻഫോർമേഷൻ.

0: മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, പിന്നെ ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ഡബിൾ മെയിൻ ഉള്ള ആൾക്കാർക്ക് ഉൾപ്പെടെ നമ്മളുടെ എം എസ് സി ബയോടെക്നോളജി, എം എസ് സി ബയോ ഇൻഫർമാറ്റിക്സ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.
1: മിസ്സിന്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടില് ഒരുപാട് കുട്ടികള് ഇതിനായിട്ട് വരുന്നുണ്ടോ, മുന്നോട്ട് വരുന്നുണ്ടോ ഇത് പഠിക്കാനായിട്ട്?
0: ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും.
1: മിസ്സിനെ എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, നമ്മുടെ മാക്ഫാസ്റ്റ് കോളേജില് ഏതൊക്കെ രീതിയിൽ ഈ ഒരു കോഴ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും?
0: ഈ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാൻ സാധാരണയായി നമ്മുടെ മാക്ഫാസ്റ്റ് കോളേജിന്റെ തന്നെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.macfast.org സന്ദർശിച്ച് ഓൺലൈൻ ആയിട്ട് തന്നെ അപേക്ഷിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നേരിട്ട് കോളേജിലെത്തി അഡ്മിഷൻ ഓഫീസിൽ അഡ്മിഷൻ ഫോം വാങ്ങി ആവശ്യമായ രേഖകൾ നൽകി അതിനോടുകൂടി
1: അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലുള്ള കോഴ്സുകളിലേക്കൊക്കെ ഒരുപാട് കുട്ടികൾ മുന്നോട്ട് വരട്ടെ അല്ലെ. പ്രത്യേകിച്ച് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ പോലുള്ള അല്ലെ, നമ്മള് എനിക്ക് തോന്നുന്നു ആളുകൾക്കിടയിൽ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് അല്ലെ ഭാവിയിലൊക്കെ ഇതിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കുട്ടികളൊക്കെ മുന്നോട്ട് വരട്ടെ. ഓക്കെ, താങ്ക് യു മിസ്. എന്തായാലും പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു അമൃത.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിൽ ഇന്ന് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ ബയോ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ണിമായ. മിസ്സിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കരിയർ കോമ്പസിൽ നിന്നും വിട പറയുന്നു ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി. Compass.

ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ് 7-1.
1: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
2: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
1: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
2: ഫോൺ 7012-58-6661.
1: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
0: ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾ ബക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
3: റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
4: 10:00.
5: Look at you, I make chapati, you make vegetable curry. 50-50, nothing. Take some mendakas, cut small pieces, take onion, cut small pieces, put cheena chatti, put it in the adupu, put some coconut oil, put some kadugamanis, little curry plus, kadugavara. Take vegetables, put it in. Little chili powder, little malli powder.
6: എന്റെ പൊന്നിയേച്ചി ഇങ്ങനെയൊന്നുണ്ടെങ്കിൽ കറിയാവത്തില്ല. നല്ല കറികൾ വേണമെന്നുണ്ടെങ്കിലേ ഒരു വഴിയുണ്ട്, രുചിക്കൂട്ട്.
7: അതെ, രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 രാത്രി 8:15 കേൾക്കാം രുചിക്കൂട്ട്.
1: രുചിക്കൂട്ട് വിത്ത് ആർജെ ദീപ.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
9: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്.
10: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, ഏടോ.

പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ആർ ജി അമൃത കാർത്തിക. ഇന്ന് മധുരഗീതങ്ങളിലൂടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ വരികൾ കേൾക്കുമ്പോൾ അത് പാട്ടായി തോന്നുന്നതിനേക്കാൾ ഒരനുഭവമായി നമുക്ക് തോന്നുമല്ലേ. ഗ്രാമത്തിന്റെ മണവും മഴയുടെ തണുപ്പും പ്രണയത്തിന്റെ നിശബ്ദതയും ഭക്തിയുടെ ആഴവും എല്ലാം കൈതപ്രത്തിന്റെ വരികളിൽ അതീവ മനോഹരമായി ഒഴുകും. ദേവസഭാതലം, ഹരിമുരളീരവം, സൂര്യകിരീടം പോലുള്ള ഗാനങ്ങൾ ഇന്നും നമ്മൾ മലയാളികൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്.

അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ സാഹിത്യത്തിന്റെ ഭംഗിയും സാധാരണ മനുഷ്യന്റെ വികാരവും ഒരുപോലെ ഉണ്ടാകുന്നു എന്നതാണ്. അതുകൊണ്ടാണ് കുട്ടികളിൽ നിന്ന് മുതിർന്നവർ വരെ കൈതപ്രത്തിന്റെ വരികൾ ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ കർണാടക സംഗീതത്തിന്റെ സ്വാധീനവും വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ പല പാട്ടുകൾക്കും ഒരു ക്ലാസിക്കൽ സോൾ ഉണ്ടെന്ന് നമ്മളൊക്കെ പറയാറില്ലേ.

ഇനി ഭക്തിഗാനങ്ങളിലാണെങ്കിലും അദ്ദേഹം സൃഷ്ടിച്ച ഭാവം വളരെ വ്യത്യസ്തമാണ്. പാട്ട് കേൾക്കുമ്പോൾ ഈ ക്ഷേത്രത്തിലെ ഒരു പ്രഭാതം നമ്മുടെയൊക്കെ മനസ്സിലങ്ങനെ തെളിഞ്ഞു വരുമല്ലേ. അദ്ദേഹം എഴുതിയ പല ഗാനങ്ങളും മലയാളികളുടെ ജീവിതത്തിലെ പ്രത്യേക നിമിഷങ്ങളുമായി ചേർന്നിരിക്കുന്നുണ്ട്. കല്യാണമായിക്കോട്ടെ, ഓർമ്മകളായിക്കോട്ടെ, ഇനി മഴക്കാലമായിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ഓണമായിക്കോട്ടെ, എല്ലായിടത്തും കൈതപ്രത്തിന്റെ വരികൾ നമുക്ക് കേൾക്കാൻ പറ്റും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെ ആർജി അമൃത കാർത്തിക. പ്രണയ ഗാനങ്ങൾക്ക് തന്നെ ഒരു പ്രത്യേക സോഫ്റ്റ്നെസ് ഉണ്ടല്ലേ. അവയിൽ വലിയ വാക്കുകളോ അതിശയോക്തികളോ ഒന്നും ഉണ്ടാകില്ല, പക്ഷേ കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് അതിവേഗം എത്തുന്ന ഒരു സ്നേഹമുണ്ടാകും. മഴയും കാറ്റും നിലാവും പൂക്കളുമെല്ലാം അദ്ദേഹത്തിന്റെ വരികളിൽ പ്രണയത്തിന്റെ ഭാഷയായി മാറുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതിനാലാണ് ഇന്നും പലരും പഴയ പ്രണയ ഓർമ്മകൾ ഓർക്കുമ്പോൾ കൈതപ്രം ഗാനങ്ങൾ തേടുന്നത് തന്നെ. അദ്ദേഹത്തിന്റെ വരികൾക്ക് നൊസ്റ്റാൾജിയുടെ ഒരു മണമുണ്ടെന്ന് പലരും പറയാറുമുണ്ട്.

യിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഗാനരചയിതാക്കളിൽ ഒരാൾ തന്നെയാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ വരികൾ സിനിമയുടെ കഥയുമായി അത്ര സ്വാഭാവികമായിട്ടങ്ങ് ചേരും. പാട്ട് കേൾക്കുമ്പോൾ അത് സിനിമയിലെ കഥാപാത്രങ്ങളുടെ മനസ്സായി പോലും നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല ഗാനങ്ങളും സിനിമയേക്കാൾ കൂടുതൽ കാലം ആളുകളുടെ മനസ്സിൽ ജീവിക്കുന്നത്.

കേരളത്തിന്റെ ഗ്രാമജീവിതം മനോഹരമായി നിറഞ്ഞു നിൽക്കുന്ന വരികളായിരിക്കും കൂടുതലും അദ്ദേഹത്തിൻ്റെതായിട്ട്. പാടങ്ങൾ, കാറ്റ്, മഴ, നദികൾ, ഉത്സവങ്ങൾ എല്ലാം അദ്ദേഹത്തിന്റെ വരികളിൽ ജീവിക്കുന്നത് പോലെ തോന്നും. പഴയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നാട്ടുവഴികളും ബാല്യകാല ഓർമ്മകളും പലർക്കും മനസ്സിൽ വരാറുമുണ്ട്. അതാണ് കൈതപ്പുറത്തിന്റെ വാക്കുകളുടെ ശക്തി. ഒരു പാട്ടിലൂടെ തന്നെ ആളുകളെ അവരുടെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകത തന്നെയാണ്.

കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതം. അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പലരുടെ ജീവിതത്തിലെ പ്രത്യേക സമയങ്ങളുമായിട്ട് ആ പാട്ടുകൾ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാവും. സ്കൂൾ കാലമാണെങ്കിലും ആദ്യ പ്രണയമാണെങ്കിലും എല്ലാം തന്നെ കൈതപ്രത്തിന്റെ വരികളുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പഴകാതെ ഇന്നും പുതിയതായി ഫീൽ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകത, 80s 90s കഴിഞ്ഞ് ഇന്നും മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു എഴുത്തുകൾ, അദ്ദേഹത്തിന്റെ വരികൾ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാലത്തിനനുസരിച്ചുള്ള വരികൾ ഇന്നും അദ്ദേഹം നമുക്കായി സമ്മാനിക്കുന്നുണ്ട്.

ഹൈദക്രം ദാമോദരൻ നമ്പൂതിരി അദ്ദേഹം എഴുതിയ വരികൾ സാഹിത്യ സമ്പന്നമാണെങ്കിലും സാധാരണക്കാർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. അതൊരു വലിയ കഴിവാണല്ലേ. കഠിനമായ ഭാഷ ഉപയോഗിക്കാതെ തന്നെ ആഴമുള്ള വികാരങ്ങൾ പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതിനാലാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ കവിത വായിക്കുന്ന ഒരു ഫീല് നമുക്ക് ലഭിക്കുന്നത്.

റേഡിയോ പരിപാടികളുടെ ഒരു സ്ഥിരം ഭാഗമായിരുന്നു അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ. പ്രഭാതങ്ങളിലും രാത്രികളിലും മഴയുള്ള ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ ഉണ്ടാവും. കാരണം ആ വരികൾ നേരിട്ട് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. മലയാള ഭാഷയുടെ മാധുര്യം ഏറ്റവും മനോഹരമായി ഉപയോഗിച്ച ഗാനരചയിതാക്കളിൽ ഒരാളായി കൈതപ്രം ഇന്നും നിൽക്കുന്നുണ്ട്.

മാറിയെങ്കിലും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ ഗാനങ്ങൾ ഇന്നും നമ്മുടെ പ്ലേലിസ്റ്റുകളിൽ ഉണ്ടല്ലേ. പുതിയ തലമുറ പോലും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കേട്ട് ഈ വരികൾക്ക് എന്തൊരു ഫീലാണെന്ന് പറയാറുമുണ്ട്. ഒരു നല്ല പാട്ട് കാലത്തെ മറികടന്ന് ജീവിക്കുമെന്ന് പറയാറുണ്ടല്ലേ. അതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളിലൊന്നാണ് കൈതപ്രത്തിന്റെ ഗാനം. അദ്ദേഹം എഴുതിയത് പാട്ടുകൾ മാത്രമല്ല, മലയാളികളുടെ ജീവിതത്തിൽ എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വികാരങ്ങളാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ഗാനങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്നിവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ്. നാട്ടുകാർക്ക് കൂട്ടായി
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.